सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Suno 91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

0: frequency. Now, available on Vodafone Shoof app. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Hi, I'm Sujata Chichiana. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
2: Namaskaram, I am Manju Varia.
3: You are listening to
2: Radio Sunot. Radio Sunot. Kettu kettu kootu koodam.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: റേഡിയോ സനോ, റേഡിയോ സനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. രണ്ടായിരത്തി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്.
2: ലോകം ഒരൊറ്റ പന്തായി ചുരുങ്ങുന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് ലോകകപ്പിന്റേതാണ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിന് തുടക്കമായി കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ ഏറ്റവും അധികം കേട്ടത് നമ്മുടെ കേരളത്തിൽ കൂടിയായിരിക്കും അല്ലെ. ഗ്രാമങ്ങളാണെങ്കിലും ഏത് സ്ഥലങ്ങളാണെങ്കിലും ഫുട്ബോളിനെ ഇപ്പോൾ ആഘോഷമാക്കുകയാണ്. ഫുട്ബോളിന്റെ സൗന്ദര്യമാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നിറയുന്നത്. നമുക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി കരുൺ, അദ്ദേഹം ഫുട്ബോൾ അനലിസ്റ്റ് ആണ്. കരുൺ ജി, ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം വീണ്ടും റേഡിയോ സുനോയിലേക്ക്.
3: ഹലോ നിഷ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.
2: നമുക്ക് 2022 നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് മെമ്മറീസ് ഇപ്പൊ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലെ.
3: 2022 മെമ്മറീസ് പറഞ്ഞാൽ തീരില്ല. അതിപ്പോ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ട കളികളാണെങ്കിലും എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ട കളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കളികള് ഫ്രാൻസ് വേഴ്സസ് നെതർലാൻഡ്സ് ക്വാർട്ടർ ഫൈനൽസ് ആണ്. വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. പെനാൽറ്റിയിൽ അർജന്റീന ജയിക്കുന്നു. പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് സെമി ഫൈനൽസ്, അന്ന് 2-1 ഫ്രാൻസ് ജയിക്കുന്നു. ഒളിവർ ജിറു നേടിയ ഗോളിന്റെ ബലത്തില്. പിന്നെ ഓഫ്കോഴ്സ് നമുക്കെല്ലാം അറിയുന്ന പോലെ മെസ്സി കപ്പ് ഉയർത്തിയ പ്രോബ്ലി ദ മോസ്റ്റ് ഐക്കോണിക് ഫൈനൽസ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്ന അർജന്റീന വേഴ്സസ് ഫ്രാൻസ് കളി. അന്നത്തെ അനുഭവങ്ങൾ എല്ലാം വേറിട്ടതായിരുന്നു. ഫാൻസ് സോൺസിൽ പോയാലും കളി കാണുമ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നു. റോട്ടിലിറങ്ങി നടന്നാൽ തന്നെ നമ്മളൊരു ഗ്ലോബൽ വില്ലേജിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അതൊരിക്കലും മറക്കാനാവില്ല. മുഴുവൻ ഓർമ്മകളാണ്. ഈവൻ നമ്മളുടെ യാത്രകള്, അതെ, കണ്ടെയ്നർ പാർക്കിൽ വെച്ച് നമ്മുടെ കമാൽ വാരദൂറൊക്കെ ആയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ, അതെല്ലാം ഒരുപാട് മെമ്മറികളാണ്. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് പറയുകയാണെങ്കിൽ VAR ടെക്നോളജിയുടെ യൂസേജ് ആണ്. ഈ ടെക്നോളജി യൂസേജ് എന്ന് പറയുമ്പോൾ ഓഫ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഉടനെ റെഫറിയുടെ ഇയർ പീസിലേക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഓഫ് സൈഡ് ആണെന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫ് സൈഡ് വിളിക്കുക. അതുപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റൂൾസ് ചേഞ്ചസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് സെക്കൻഡ് യെല്ലോ കാർഡ്. സാധാരണക്ക് 2-ാമത്തെ യെല്ലോ കിട്ടിയ റെഡ് കാർഡ് കിട്ടി പ്ലെയർ പുറത്താവുന്നു. സെക്കൻഡ് യെല്ലോ റോങ് ആയിട്ടാണ് അവാർഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ VAR റൂമിലിരിക്കുന്ന റെഫറിക്ക് അത് റിവ്യൂ ചെയ്യാൻ പറയാം, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ത്രോ എടുക്കുന്ന സമയത്ത് വരുന്ന ഡിലേസ്, അത് 10 സെക്കൻഡിന് കൂടുതൽ ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർ ടീമിന് ത്രോ കൊടുക്കും. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ബോൾ റിലീസ് ചെയ്യാൻ 8 സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ എതിർ ടീമിന് ഒരു കോർണർ കിക്ക് അവാർഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഗോളികള് ഒരുപാട് ഇഞ്ചുറി നടിക്കുന്ന സംഭവം ഉണ്ട്. അതെ, അതായത് കളി നീട്ടാനും അങ്ങനെ നേരിയ വ്യത്യാസത്തിന് ജയിക്കാനൊക്കെ ആയിട്ട് ആ സമയത്ത് മറ്റു പ്ലേയേഴ്സ് ടാക്ടിക്കൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് അഡ്വൈസിന് വേണ്ടിയിട്ട് കോച്ചസിന്റെ അടുത്തേക്ക് ഓടും. അതെ, ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല, അതെല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. പിന്നെ അതുപോലെ ഗോളി ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. കോർണേഴ്സ് എടുക്കുമ്പോൾ, കോർണർ എടുക്കുമ്പോൾ ഗോളി ഒബ്സ്ട്രക്ട് ചെയ്ത് ഗോളായി കഴിഞ്ഞാൽ ഗോള് അനുവദിച്ചു കൊടുക്കില്ല. കോർണർ കിക്ക് വൈകി കഴിഞ്ഞാൽ ഏത് ടീമിന് ചിലപ്പോൾ ഒരു കോർണർ കിക്ക് കൊടുത്തേക്കാം. അങ്ങനെയുള്ള ഒരുപാട് റൂൾ ചേഞ്ചസ് ഉണ്ട്.
2: അതുപോലെ വെള്ളം കുടിക്കാനുള്ള 3 മിനിറ്റ് ഒരു നിർബന്ധിത ഇടവേള അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
3: 3 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ഓരോ ഹാഫിന്റെ നടുവില് ഓരോ 3 മിനിറ്റ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ബോളില് ചിപ്സ് ഘടിപ്പിച്ചിട്ടുള്ള ബോളാണ്. പിന്നെ അതുപോലെ പ്ലേയേഴ്സിന്റെ അവതാറുകള് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം കൊണ്ടും റെവല്യൂഷണറി ആയിട്ടുള്ള കുറെ നല്ല ചേഞ്ചസ് ഇത്തവണ ലോകകപ്പിലുണ്ട് എന്ന് തന്നെ പറയണം.
2: ഇന്നത്തെ ലോകകപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യ ലോകകപ്പ് 1930
3: യുറുഗ്വായ ആയിരുന്നു അന്ന് ചാമ്പ്യൻസ് ആവുന്ന. 4-2 അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് യുറുഗ്വായ് അന്നത്തെ പ്രബല ശക്തിയായിരുന്നു. എന്താ വെച്ചാൽ 1924-28 സമ്മർ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റുകളായിരുന്നു ഫുട്ബോളില്. അതുകൊണ്ട് തന്നെ യുറുഗ്വായ് അന്നത്തെ ഒരു പ്രധാന ഫുട്ബോൾ ടീമായിരുന്നു. 68,000 പേര് അവരുടെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി. ആ കളി ഒരുപാട് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു കളിയാന്ന് പിന്നീട് വായിച്ചിട്ടുണ്ട്. 13 ടീമുകളായിരുന്നു അന്ന്. ഇപ്പൊ 48 ടീമുകളിൽ എത്തി നിൽക്കുന്നു. അന്ന് 13 ടീമുകളാണ്. യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് കൂടുതൽ. അവര് കപ്പൽ മാർഗം വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവിടെ എത്തിയിരുന്നത്. അതെ, പക്ഷെ ആ ഫുട്ബോൾ അന്നും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമായിരുന്നു ലോകത്ത്. അതുകൊണ്ട് തന്നെ എന്നും ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് മുട്ടാൻ വേറൊന്നുമില്ല. വേറൊരു ഫുട്ബോൾ അല്ല ഒരു ഗെയിം അതിന് പകരം വെക്കാനില്ല എന്ന് പറയാം. അതെ,
2: മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ വേൾഡ് കപ്പ് വരുന്ന സമയത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ആവേശവും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രമാത്രം ഫുട്ബോളിനോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിന്റെ ഒരു കാരണം?
3: നമ്മൾ വിശ്വപൗരന്മാരായിട്ട് മാറുന്ന ഒരു മാസമാണ് അത് കേരളീയര്. ഒരിക്കലും വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയധികം എതിർ ടീമുകളുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ടീമുകളുടെ ഫ്ലെക്സുകളും അല്ലെങ്കിൽ കട്ടൗട്ടേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു മഹാമനസ്കതയാണ്. അത് വേറെ നാട്ടുകാർക്കൊന്നും ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ആ നിലയ്ക്ക് വി ആർ ട്രൂലി ഇന്റർനാഷണൽ. ഇപ്പോ റൊണാൾഡോന്റെ ഫാൻസ്, പോർച്ചുഗലിന്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറുടെ ഫാൻസ്, ഇവരുടെ കട്ടൗട്ട്സ്, പറഞ്ഞ പോലെ ഫ്ലെക്സുകള്, ഇതൊന്നും അർജന്റീനയെ പോയാലും മറ്റു രാജ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ഒരു ഫുട്ബോളിനോടുള്ള നമ്മുടെ ഒരു ലഹരി തന്നെയാണ്. മാത്രമല്ല ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു പാഷൻ, ആ ഗെയിമിനോടുള്ള പാഷൻ ആണ് അത് കാണിക്കുന്നത്. ഇപ്പൊ നീസ പറയുമ്പോഴും ഞാൻ തന്നെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാവാ.
2: ഓക്കെ, ഒപ്പം തന്നെ ലോക ഫുട്ബോളിലെ മഹാരഥന്മാരുടെ, മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ലൂക്ക മോഡ്രിച്ച് ആണെങ്കിലും, അങ്ങനെ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും അവസാന ലോകകപ്പാണ്.
3: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് റൊണാൾഡോന്റെ കേസിൽ. എന്താ വെച്ചാൽ റൊണാൾഡോ നേടാത്ത ഇൻഡിവിജ്വൽ നേട്ടങ്ങളില്ല. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒരുപാട് നേടിയിട്ടുള്ള പ്ലെയറാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുമ്പോൾ, ഈവൺ മറ്റ് രാജ്യങ്ങളിലും, ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ, ഇറ്റലിയിലൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിട്ടുള്ള ഒരു താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ യൂറോപ്യൻ കപ്പ് അടിച്ചിട്ടുണ്ട്, യൂറോ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കോൺഫറൻസ് ലീഗ് 2025 നേടി, പക്ഷെ വേൾഡ് കപ്പ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് വലിയ നിരാശ ഉളവാക്കുന്ന ഒരു സംഭവമായിരുന്നു. ലാസ്റ്റ് ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ദിസ് ഇസ് മൈ ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന്. പക്ഷെ അത് ആ ഓഡ്സ് ഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ അത് ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മാർ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും, അതിന് യാതൊരു തർക്കവുമില്ല.
2: ഇത്തവണ ലോകകപ്പില് നമ്മളെ സാധ്യത കൽപ്പിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ്? ഇത്തവണ നിർണായകമാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്? അത്തരത്തിലുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടുണ്ട് ഇന്ന് സ്മാർട്ട് ടോക്കിലൂടെ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: കാൽപന്ത് കളിയുടെ മുഴുവൻ സൗന്ദര്യവും നമ്മൾ അറിയുന്ന ദിവസങ്ങളാണിത്. ലോകകപ്പിന്റെ ദിനങ്ങളാണ്. നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ടോക്കിലുള്ളത് ഫുട്ബോൾ അനലിസ്റ്റായ കരുണാണ്. അധികായന്മാരായ ഒരുപാട് പ്രഗത്ഭ താരങ്ങൾ ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണത്തെ യങ് പ്ലെയേഴ്സ്. അവരെത്രമാത്രം നിർണായകമാകും,
1: അതായിരിക്കും ഈ ലോകകപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാന ടീമുകൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രാഡ്ലി ബാർക്കോളിയുണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന പി എസ് ജിയുടെ പ്ലെയർ. അതുപോലെ തന്നെ അതേ ടീമിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട്, നല്ല കളിക്കാരുണ്ട്. സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെമീൻ നിയമാലുണ്ട്, അതുപോലെ തന്നെ ഗവിയുണ്ട്, പെഡ്രിയുണ്ട് മിഡ്ഫീൽഡിൽ. പിന്നെ അവരുടെ പാവ് കുബാസിയുണ്ട്, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ഡിഫൻഡർ. പിന്നെ ഈവൻ മറ്റ് ടീമുകളെടുത്താലും അൾജീരിയ എടുത്തു കഴിഞ്ഞാൽ ഹുസാം അവർ എന്ന് പറഞ്ഞ പ്ലെയർ, അർജന്റീന എടുത്തു കഴിഞ്ഞാൽ നിക്കോ പാസ് അവരുടെ നമ്പർ 10 കളിക്കുന്ന മെസ്സിയുടെ പിൻഗാമി എന്ന് പറയുന്ന പ്ലെയർ, വാലന്റൈൻ ബാർക്കോ അവരുടെ മിഡ്ഫീൽഡറാണ്. ഇവരൊക്കെ വളരെ പ്രഹരശേഷിയുള്ള യങ്സ്റ്റേഴ്സാണ്. എല്ലാ ടീമുകളിലുണ്ട്. ഇപ്പോ ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാൽ നിക്കോ റിലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഉണ്ട്. അദ്ദേഹം ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് എന്ന് പറയും, ഫുൾ ബാക്ക് ആണ്. അദ്ദേഹം കയറി വന്ന് മിഡ്ഫീൽഡില് കൂടെ തുളച്ച് കയറി ഗോൾ അടിക്കുന്ന ഒരാളാണ്. എല്ലാ ടീമുകളിലുണ്ട്, മൊറോക്കൻ ടീമുകളിലുണ്ട്. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പെർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു പേര് യാൻ ഡിയോമാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ്. അദ്ദേഹം ആർ ബി ലൈപ്സിക്കിന് വേണ്ടി ജർമ്മനിയിൽ കളിക്കുന്നു. ആള് കളിക്കുന്ന ടീം ഐവറി കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ യു എസ് ടീമിലുണ്ട് അവരുടെ സ്ട്രൈക്കർ റിക്കാർഡോ പെപ്പി എന്ന യു എസ് സ്ട്രൈക്കർ. അതുപോലെ തന്നെ യുറുഗ്വായുടെ ലൂയിസ് സുവാരസ്, പഴയ ലൂയിസ് സുവാരസ് അല്ല, ഇത് പുതിയ പയ്യനാണ്. അവനും വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രതീക്ഷകളുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ പോർച്ചുഗൽ ടീമിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജാവോ നെവേസ് പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന, പിന്നെ അവരുടെ ന്യൂനോ മെൻഡസ് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ബാക്ക്. അങ്ങനെ ഒരു പിടി വളരെ കേപ്പബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് കളിക്കുന്ന വേൾഡ് കപ്പ് കൂടിയാണിത്.
0: ഒപ്പം ബ്രസീൽ ടീമിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇത്തവണ വളരെയധികം പ്രതീക്ഷയോടുകൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു കിരീടം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ബ്രസീൽ ടീമിന്റെ മനസ്സിലുള്ളത്. അതിനുള്ള ഒരു സ്ട്രക്ചർ ഇപ്പോഴത്തെ ആ ടീമിനെ ശക്തമാക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന്റെ ടീം സ്ട്രക്ചർ കാർലോ അൻസെലോട്ടി എന്ന കോച്ചിലാണ് എനിക്ക് ഏറ്റവും അധികം വിശ്വാസം. അതെ, റയൽ മാഡ്രിഡിന് വേണ്ടി 5 ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള കോച്ചാണ്. അൻസെലോട്ടി വന്നതിന് ശേഷം ബ്രസീലിയൻ ടീം ഒന്നുകൂടി ഒന്ന് സെറ്റിൽ ആയിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സമയത്ത് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ ഒന്ന് സെറ്റിലായി വരുന്നിട്ടുണ്ട്. പ്രധാന പ്ലെയർ ഓഫ് കോഴ്സ് നെയ്മാറാണ്. നെയ്മർ ഇപ്പൊ ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായി വന്നുകൊണ്ടിരിക്കുന്നു. നെയ്മാർക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ, ഒരു പ്ലേ മേക്കർ റോളിൽ തിളങ്ങാൻ പറ്റുമെങ്കിൽ ബ്രസീലിയൻ ടീമിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വാസം. അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനൽ ലെവൽ വരെ എത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ അവർക്ക് വേറെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫോർവേഡ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ്. ലൈക്ക് റഫീഞ്ഞ, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ, പിന്നെ അവരുടെ ഇഗോർ തിയാഗോ എന്നിട്ടുള്ള എന്ന് പറയുന്ന ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ, പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിലും ബ്രൂണോ ഗിമാർസിനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്ന അവരുടെ ഡിഫൻസാണ്. പ്രത്യേകിച്ച് അവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാക്സ് ആണ് അവരുടെ വീക്ക്നെസ്. സെൻട്രൽ ഡിഫൻസ് വലിയ കുഴപ്പമില്ല. മാക്കിഞ്ഞോസ് ഉണ്ട്, നമ്മുടെ പി എസ് ജിയുടെ മാക്കിഞ്ഞോസ്, പിന്നെ ഗാബ്രിയൽ മെഗല്ലസ് ആർസെനലിന് വേണ്ടി കളിക്കുന്ന. അപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ്. കാലാവസ്ഥ അവർക്ക് ഗുണം ചെയ്യും. ലാറ്റിൻ അമേരിക്കൻ വെതറും അമേരിക്കൻ വെതറും ജൂലൈയിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ കളിക്കുമ്പോൾ ബ്രസീലിനും അർജന്റീനയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ യുറുഗ്വായ് പോലത്തെ ടീമുകൾക്കും.
0: കൂടെ അർജന്റീന, പോർച്ചുഗൽ ഈ രണ്ട് ടീമുകളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ?
1: ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അർജന്റീനയേക്കാൾ ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന പോർച്ചുഗൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. മാത്രമല്ല ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും അവരുടെ ഫോർവേഡ് ലൈനപ്പ് ആണെങ്കിലും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുള്ള ഒരു ടീമാണ്. നല്ല ഗോളിയുണ്ട് ഡിയോഗോ കോസ്റ്റ. ഇപ്പൊ അർജന്റീനയുടെ ഗോളി മാർട്ടിനസ് നല്ല ഗോളിയാണ്. പക്ഷെ കുറെ കൂടി ഒരു സോളിഡ് ആയിട്ടുള്ള ടീം പോർച്ചുഗലാണ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. 2025 നേഷൻസ് ലീഗ് വിൻ ചെയ്ത ടീമാണ്. പ്രധാന കളിക്കാരെടുത്തു കഴിഞ്ഞാൽ റൂബൻ ഡയാസ് ഉണ്ട് അവരുടെ ഡിഫൻസിൽ, അതുപോലെ ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജാവോ നെവേസ് വിറ്റിഞ്ഞ, അതുപോലെ പി എസ് ജിയുടെ കളിക്കാരാണ്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, 21 അസിസ്റ്റോട് കൂടിയിട്ട് ഇത്തവണ പ്രീമിയർ ലീഗില് റെക്കോർഡിട്ട ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. അദ്ദേഹമാണ് അവരുടെ മെയിൻ പ്ലേ മേക്കർ. പോർച്ചുഗലിന് വേണ്ടി 36 കളികളിൽ 30 ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന്. ഇതുകൂടാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, റൊണാൾഡോനെ കയറ്റിയ ഗൊൺസാലോ റാമസ് ഉണ്ട്, പിന്നെ വിങ്ങിൽ റഫേൽ ലിയാവ് ഉണ്ട്. അപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോമിൽ കളിക്കുന്ന ഒരു നല്ല ടീമാണ് പോർച്ചുഗൽ. അർജന്റീനയും അവരുടെ ക്വാളിഫയിങ് റൗണ്ട്സിലെല്ലാം ഗംഭീരമായിട്ട് കളിച്ചു വന്നിട്ടുള്ള ടീമാണ്. പക്ഷേ ഏജിങ് പ്ലേയേഴ്സാണ് പ്രധാനപ്പെട്ട ചില പ്ലേയേഴ്സ് എങ്കിലും. മെസ്സിക്ക് 39 വയസ്സായി, നിക്കോളാസ് ഓട്ടോമെന്റിയും ഏതാണ്ട് ആ പ്രായക്കാരനാണ്. അപ്പോ പ്രധാന കളിക്കാരുടെ പ്രായം പേസി ആയിട്ടുള്ള പുതിയ യങ് പ്ലേയേഴ്സിനെ നേരിടുമ്പോൾ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എക്സ്പീരിയൻസ് ധാരാളം ഉണ്ട്, അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് സെമി വരെ എത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം. വേൾഡ് റാങ്കിങ്ങിലും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ടീമാണ് ഇപ്പോൾ. അപ്പോൾ അർജന്റീന ഒരിക്കലും കപ്പ് നേടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് എഴുതി തള്ളാനാവുന്ന ടീമല്ല, നല്ല സാധ്യതയുള്ള ടീം തന്നെയാണ്. സാധ്യത ഏതാണ്ട് ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകൾക്ക് തന്നെയാണ്, ആദ്യത്തെ ടോപ്പ് 10 ടീമുകളിൽ 2 ടീമുകൾക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. അതിലെ ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ സ്പെയിനിന് നല്ല സാധ്യതയുണ്ട്, പോർച്ചുഗലിന് നല്ല സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്, പിന്നെ ഇംഗ്ലണ്ട് പോലത്തെ ടീമുകൾക്കും നല്ല സാധ്യതയുണ്ട്, ആസ് ലോങ് ആസ് എ പ്ലേ ആസ് എ ടീം. അപ്പോൾ ഒരു 10 വരെയൊക്കെയുള്ള ടീമുകൾ ഇൻക്ലൂഡിങ് ജർമ്മനി വരെയുള്ള ടീമുകൾക്കൊക്കെ എപ്പോഴും സാധ്യതയുണ്ട്. പക്ഷേ ഫോമും ഒരു കളക്റ്റീവായിട്ട് ടീം പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകൾ സ്പെയിനും പോർച്ചുഗലും ഒക്കെ തന്നെയാണ്.
0: എല്ലാ വേൾഡ് കപ്പിലും ആഫ്രിക്കൻ കരുത്തിനൊരു പ്രത്യേക സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ മത്സരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, സെനഗൽ ആണെങ്കിലും മറ്റു ടീമുകളാണെങ്കിലും. ഇത്തവണത്തെ ഒരു ആഫ്രിക്കൻ ശക്തി എങ്ങനെയായിരിക്കും?
1: പ്രധാനമായിട്ടും അവരുടെ സാധ്യതകള് ലയൻസ് തരംഗ എന്ന് പറയുന്ന സെനഗൽ ടീമിനും പിന്നെ മൊറോക്കോവിനാണ്. മൊറോക്കോന്റെ കേസിൽ അവരൊരു ക്ലബ് ഫുട്ബോൾ ടീം പോലെ ഒത്തു കളിക്കുന്ന, ഐ മീൻ ഒരുമയോടെ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള കളിക്കാരെ വെച്ച് ഗംഭീരമായിട്ട് കളിക്കാൻ കഴിയുന്നൊരു ടീമാണ്. അതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ബ്രഹീം ദിയാസ് എന്ന സ്ട്രൈക്കർ ഉണ്ട്, റയൽ മാഡ്രിഡിന്റെ പ്ലെയർ. പിന്നെ ഓഫ് കോഴ്സ് നാസർ മസ്റൂയി ഉണ്ട്, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന. അങ്ങനെ നയീഫ് അഗാർഡ് ഉണ്ട്. അപ്പോ നല്ല ടീമാണത്. അതുപോലെ തന്നെ സാദി മാനെ നയിക്കുന്ന സെനഗൽ, സെനഗലിന്റെ ഫോർവേഡ് ലൈനപ്പൊക്കെ ഗംഭീരാണ്, വളരെ വളരെ ശക്തമായിട്ടുള്ള. അതെ പിന്നെ ഡിഫൻസിലാണെങ്കിലും കാലിഡു കോലിബാലി ഉണ്ട്, അത് ഗോളി എഡ്വേർഡോ മെന്റി, പഴയ ചെൽസി ഗോളിയായിരുന്നു, പിന്നീട് അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിലേക്ക് പോയി, പ്രഗത്ഭനായിട്ടുള്ള ഗോളിയാണ്. അപ്പൊ നല്ല സാധ്യതയുള്ള ഒരു ടീമാണ് സെനഗൽ, അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനലെല്ലാം കളിക്കാൻ പ്രാപ്തരാകാവുന്ന ഒരു ടീമാണ് അത്.
0: വേൾഡ് കപ്പിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ടീമുകളുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനുകൾ.
1: ഇപ്പോ പൊതുവെ ഒരു ടീം ഗെയിം, പൊസഷൻ ഗെയിമാണ് കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. സ്പെയിനിന്റെ പൊസഷൻ ഗെയിം വളരെ വളരെ വളരെ ആകർഷണീയമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. പിന്നെ പഴയ ടിക്കറ്റാക്കയുടെ ഒരു റെലവൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇറ്റ്സ് എ ടീം ഗെയിം മാത്രമല്ല, അത് കൂടാതെ വേർട്ടിക്കൽ പാസുകൾ കളിക്കുന്നു, ഒരു വിങ്ങിന്ന് മറ്റേ വിങ്ങിലേക്ക് നേരിട്ട് പാസ് ചെയ്യുന്നു. പിന്നെ അവര് ബോള് ലിങ്കപ്പ് ചെയ്തുകൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക് ലോ ക്രോസുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്സ്, ഫോർ എക്സാമ്പിൾ സ്പെയിനിന്റെ മാർക്ക് കുക്കറയ, അദ്ദേഹം ചെൽസി ഫുട്ബോൾ ക്ലബിന് വേണ്ടി കളിക്കുന്ന റോള്, അറ്റാക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ വിങ്ങിലൂടെ തുളച്ചു കയറി നേരെ മിഡ്ഫീൽഡിലേക്ക് വരുന്നു, അങ്ങനെ ഗോളടിക്കുന്നു അല്ലെങ്കിൽ ഗോളടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള ഇൻവേർട്ടഡ് ഫുൾ ബാക്സിന്റെ ഒരു കാലാണത്. പിന്നെ വേർട്ടിക്കൽ ഫുട്ബോൾ, ഒരു വിങ്ങിൽ നിന്ന് മറ്റേ വിങ്ങിലേക്ക് ബോള് പാസ് ചെയ്തുകൊണ്ട്. ഇൻവേർട്ടഡ് ഫുൾ ബാക്സിനെ കുറിച്ച് പറയുമ്പോൾ നിക്കോ റിലി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പ്ലെയർ, യങ് ആണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇതുപോലുള്ള ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആണ്. അങ്ങനെ പലരും ഉണ്ട്. ട്രെൻഡ് അലക്സാണ്ടർ ആണോണ്ട് ടീമിലില്ല, അദ്ദേഹം ഇതേപോലെ ഈ റോള് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ കളിയുടെ രീതികളൊക്കെ മാറി വരികയാണ്. എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ട് ടെക്നിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഈ വെർട്ടിക്കൽ ഫുട്ബോള് അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് ഇവരുടെ റോളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ കളിക്കാൻ പ്രാപ്യരായിട്ടുള്ള പല പ്ലേയേഴ്സ് ഉണ്ട്. പോർച്ചുഗലെടുത്ത ന്യൂനോ മെൻഡസ് വേണമെങ്കിൽ അങ്ങനെ കളിക്കാം. വളരെ പേസി ആയിട്ടുള്ള, വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ്.
0: അതുപോലെ വേൾഡ് കപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഓരോ ടീമിന്റെയും കോച്ച് അത് ആരാണ്, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ എന്താണ്. ഇത്തവണ കരുൺജി ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നൊരു കോച്ച് ആരാണ്?
1: എനിക്ക് ഏറ്റവും, ഞാൻ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കോച്ച് തോമസ് ടുച്ചലാണ്, ഇംഗ്ലീഷ് ടീമിന്റെ. ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ കോച്ചായിരുന്നു അദ്ദേഹം. പ്രഗത്ഭനായിട്ടുള്ള ഒരു കോച്ചാണ് അദ്ദേഹം. ഇംഗ്ലീഷ് ടീമിനെ ഒരുക്കുന്ന തന്നെ ക്ലബ് ഫുട്ബോൾ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു ടീമായിട്ട് ഒരു വർഷം ഒരുമിച്ച് കളിച്ചിരുന്ന ഒരു ടീമിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുക ടീമിനെ. അതാണ് ടോച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോച്ചിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇംഗ്ലണ്ട് ഒരു സെമി ലെവലിലെങ്കിലും മിനിമം കൊണ്ടുപോകാൻ ടോച്ചിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഓഫ്കോഴ്സ് കാർലോ ആൻസിലോട്ടി ആദ്യമായിട്ടാണ് ഒരു നാഷണൽ കോച്ചായിട്ട് വേൾഡ് കപ്പിൽ വരുന്നത്. റയൽ മാഡ്രിഡിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതേ ഒരു സ്ട്രെങ്ത് ബ്രസീലിയൻ ടീമിനില്ല. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന ടോപ്പ് പ്ലെയേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് ബ്രസീലിയൻ ടീമിന് ഇപ്പോഴില്ല, എക്സെപ്റ്റ് ഇൻ ദ ഫോർവേഡ് ലൈൻ. അപ്പൊ അതൊരു കുറവായേക്കാം. പിന്നെ ഓഫ്കോഴ്സ് അർജന്റീന ലയണൽ സ്കാലഡി ഉണ്ട്, വളരെ പ്രഗത്ഭനായിട്ടുള്ള കോച്ചാണ്. പിന്നെ ഈ ലെവലില് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കോച്ച് മാർട്ടിനസ് ആണ്, പോർച്ചുഗലിന്റെ. മാർട്ടിനസിന് ഇത്തവണ പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മലയാളി പയ്യൻ ഒരു ഗൾഫ് നേഷന്റെ ടീമില്, അതും വേൾഡ് കപ്പില്, അത് നാഷണൽ ടീമിൽ. അതും അവരുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു മാത്രമല്ല, പ്രഗത്ഭനായിട്ടുള്ള കളിക്കാരനാണ്, റൈറ്റ് വിങ്ങറാണ്. അവസരം കിട്ടിയാൽ തിളങ്ങാൻ പറ്റാവുന്ന ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ് തഹസീൻ. ആസ്പെയർ അക്കാഡമി പ്രോഡക്റ്റ് ആയിരുന്നു നമുക്കറിയാവുന്ന പോലെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് ഇത്തവണ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഫസ്റ്റ് ഇലവൻ മാത്രമല്ല മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സും സെന്റർ സ്റ്റേജിലേക്ക് വരുന്നു. ഗ്രൗണ്ടിന്റെ നടുവിൽ വന്നിട്ട് നാഷണൽ ആൻഡ് പാടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ തന്നെ ആ ഒരു ഓരോ സ്റ്റേഡിയത്തിന്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ തഹസീന് കഴിയും. ഫസ്റ്റ് ലെവലിൽ കളിച്ചില്ലെങ്കിൽ പോലും എന്നാലും സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസസ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
0: അതുപോലെ പ്രതീക്ഷയോടെ വരുന്ന ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് പറയാമോ?
1: ഫ്രാൻസിന്റെ സാധ്യത സ്പെയിനിന്റെ ഒപ്പം തന്നെ വളരെ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ പോർച്ചുഗലിന് നമ്മൾ സാധ്യത കൽപ്പിക്കുന്ന പോലെ ഫ്രാൻസിനും സാധ്യത വളരെയേറെയാണ്. അവരുടെ അതുപോലത്തെ ടീമാണ്. അവരുടെ ഇപ്പോൾ ഏത് പൊസിഷൻ എടുത്താലും അവർക്ക് ടോപ്പ് പ്ലെയേഴ്സ് ഉണ്ട്. ഉസ്മാൻ ഡെംബലെ പോലത്തെ പ്ലെയേഴ്സ്, കിലിയൻ എംബാപ്പെ അവരുടെ ക്യാപ്റ്റനാണ് ഇത്തവണ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഡ്ലി ബാർക്കോളെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഡിഫൻസിൽ വന്നാലും അവരുടെ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഡാറ്റ് ഉപ്പമെക്കാനോ എന്ന് പറയുന്ന പ്ലെയർ, അതുപോലെ തന്നെ വില്യം സാലിബ ഇവരുടെ ആർസണലിന്റെ സെൻട്രൽ ഡിഫൻഡർ, ഇത് കൂടാതെ മാലോഗസ്റ്റോ ചെൽസിയുടെ, ഹെർണാണ്ടസ് ബ്രദേഴ്സ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ലൂക്കാസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, അല്പം വീക്ക് എന്ന് പറയാവുന്നവരുടെ മിഡ്ഫീൽഡ് ആയിരിക്കണം. ആഡ്രിയൻ റാബിയോ, പഴയ ആഡ്രിയൻ റാബിയോ, പിന്നെ എൻകൗളോ കാൻഡി, പിന്നെ ഒലിലിയൻ ചുവാമിനി മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഇവരൊക്കെയാണ് പ്രധാന മിഡ്ഫീൽഡേഴ്സ്. അതൊഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഫോർവേഡ് ലൈനപ്പ് ആണെങ്കിലും അവരുടെ ഡിഫൻഡേഴ്സ് ആണെങ്കിലും ക്ലാസിയാണ്. മൈക്ക് മൈനിയാൻ എന്ന ഗോളി മിലാന് വേണ്ടി കളിക്കുന്ന അദ്ദേഹം പ്രഗത്ഭനാണ്. ടീമായിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന, ഫോമിലിരിക്കുന്ന, വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട്സിലെല്ലാം നന്നായി കളിച്ചു വന്നിട്ടുള്ള ഒരു ടീമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ സ്പെയിനോട് ഒപ്പം തന്നെ ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകൾക്ക് സാധ്യത വളരെ ഹൈ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണെങ്കിൽ അർജന്റീനയ്ക്കാണ് സാധ്യത കൂടുതൽ ബ്രസീലിനെ അപേക്ഷിച്ച്.
0: മറ്റൊരു ശ്രദ്ധ നേടുന്ന ഒരു ടീമാണ് നോർവേ, പ്രത്യേകിച്ച് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ആ താരം ഉള്ളത് കൊണ്ട് തന്നെ.
1: നോർവേ നല്ല ടീമാണ്. പ്രത്യേകിച്ച് ഹാലൻഡ് നന്നായി കളിച്ച് ഗോളടിച്ചു കഴിഞ്ഞാൽ, ഒരു ടീമായിട്ട് ഒത്തിണങ്ങി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രീ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത ഏറെയുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ, നിസ പറഞ്ഞ പോലെ, ഹാലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയറാണ്. അത്രയധികം ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഹാലൻഡിന്റെ പ്രസൻസ് ഏത് ഡിഫൻസിനും ഒരു തലവേദനയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
0: ഏതായാലും നമ്മളുടെ പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് താരങ്ങൾ പ്രകടനങ്ങൾ നടത്തട്ടെ, നമ്മൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ കഴിയട്ടെ, ഫുട്ബോളിന്റെ സൗന്ദര്യം നിറയട്ടെ എന്ന് തന്നെ പറയുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു കരുൺജി, താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന്. വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക് ആയിരുന്നു നമ്മൾ അങ്ങനെ കേട്ട് ആസ്വദിച്ചു വന്നത്. ഫുട്ബോൾ അനലിസ്റ്റ് ആയ കരുൺ, അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: చూస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നമസ്കാരം, ഞാൻ രമ്യ നമ്പീശൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട്

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: 7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സ്കോർ ബോർഡ്, an exclusive sports roundup show.
3: ലോകം കാൽപന്തോളം, അതാണ് ലോകം കാൽപന്തോളം ആവേശത്തിലേക്ക് ഇങ്ങനെ ചൂട് വെക്കുന്ന ഒരു ടൈമാണ് മലയാള മനോരമയുടെ ടൈറ്റിൽ കടമെടുത്ത് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡ് തുടങ്ങല്ലേ. ഹായ്, ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്കോർ ബോർഡിൽ കഥകളുടെ ആ ഒരു കെട്ടഴിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കാൽപന്തിന്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. 4 വർഷത്തിൽ ഒരിക്കൽ കാൽപന്തിന്റെ ലോകത്തിലേക്ക് പല ടീമുകളും ഏറ്റുമുട്ടുന്ന വമ്പൻ പോരാട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരുപാട് കഥകൾ, ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് ഒരുപാട് വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും ഉയർച്ചകളുടെയും അതുപോലെ താരോദയങ്ങളുടെ ഒക്കെ സൂപ്പർ ഡ്യൂപ്പർ ഡേയ്സിലേക്കാണ് നമ്മൾ കടന്നുകൂടിയിരിക്കുന്നത്. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പന്ത് തട്ടുന്നത് മൈതാനങ്ങളിൽ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിലൂടെയാണ്. ഹൃദയങ്ങളിലൂടെ പന്ത് പാസ് ചെയ്ത് ചിലപ്പം കണ്ണീരിലേക്കും ചിലപ്പം പുഞ്ചിരിയിലേക്കും ചിലപ്പം ആർപ്പുവിളികളിലേക്കും ആഘോഷങ്ങളിലേക്കും കരച്ചിലുകളിലേക്കും ഒക്കെ നീണ്ടുപോകും. കാരണം ഓരോ മത്സരങ്ങളും നമ്മളുടെ ഹൃദയത്തുടുപ്പുകൾ പോലെ സുന്ദരമായ ഒരു കവിത പോലെ എഴുതി എഴുതി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ കാവ്യം, ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ ഒരു കവിത എഴുതുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് USA, കാനഡയും മെക്സിക്കോ ഒക്കെ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 3 രാജ്യങ്ങളിലായിട്ട് ഈ ഒരു ആവേശ പോരാട്ടം നടക്കുമ്പോൾ ഈ 3 രാജ്യങ്ങളിൽ ആ ഒരു ഗ്യാലറികളിൽ തിങ്ങിക്കൂടുന്ന ആരാധകരിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതേയല്ല ഫുട്ബോൾ. ലോകത്തിന്റെ മറ്റു പല കോണുകളിൽ നിന്നും ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആരാധകർ പലയിടങ്ങളിലും ഇരുന്ന് ആവേശത്തോടുകൂടി ഒരു മത്സരത്തിന് ആർപ്പ് വിളിക്കുന്നുണ്ടാകും. ആവേശത്തോടുകൂടി അവരുടെ ഇഷ്ട താരത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടാകാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ആ പിന്തുണകൾക്കും ഇഷ്ടങ്ങൾക്കും ചെറുത്ത് പിടിക്കലുകൾക്കും സ്നേഹങ്ങൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ആ കഥകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ സ്കോർ ബോർഡ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കവിത പോലെ സുന്ദരമായ ഫുട്ബോൾ ലോകത്തിന്റെ മനോഹരമായ കാവ്യം സ്കോർ ബോർഡിൽ ഇന്ന് നമുക്ക് എഴുതി തുടങ്ങാം. കൂടെ ഞാൻ അച്ചു ആണ്, റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്നൊരു കവിത എഴുതി പോവാണ്. ഹൃദയത്തിലൂടെ പന്ത് തട്ടിയുള്ള ഒരു യാത്രയാണ് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക്. ലോകം ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഓരോ നിമിഷങ്ങളിലും ഉറക്കം വരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ത്രില്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം, ഞാൻ ഇന്ന് ഷോ ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, എടുത്ത് വെച്ച് ഓരോ നിമിഷങ്ങളിലും ഉറക്കം വരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ത്രില്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം ഞാൻ ഇന്ന് ഷോ ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, ലോകം

ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം ഒരു ഒരു രണ്ട് വാതിലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രണ്ട് വാതിലുകളിൽ ഫുട്ബോൾ ലോകത്തെ രണ്ട് സാമ്രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങളല്ല, രണ്ട് വ്യക്തികളാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. അവർ രണ്ടുപേരുടെ വാതിൽ തുറക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിൽ യഥാർത്ഥത്തിൽ ആ പേപ്പർ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ഒരു വാതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പലരും വീഡിയോസിലും പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ വാതിൽ തുറക്കുമ്പോഴാണ് ലോകം കാൽപന്തോളം എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ വരുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വിശ്വസിപ്പിക്കുക എന്നുള്ളത്. പത്രത്തിലെ എഴുത്തിനോടൊപ്പം തന്നെ ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എനർജി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എന്തായാലും അതിന്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ടിന് വലിയൊരു കയ്യടി കൊടുത്തേ പറ്റൂ. എന്തായാലും ഈ ഒരു കാൽപന്തോളത്തിൽ ലോകം ഇങ്ങനെ ഓണായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ സ്കോറിങ് മനോരമ നടത്തി. നമ്മളിപ്പം ഓരോ മത്സരങ്ങളുടെയും ആവേശത്തിനോടൊപ്പം മത്സരങ്ങൾക്ക് പിന്നിലുള്ള കഥകൾ കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ കഥകളിൽ ഏറ്റവും എനർജി നൽകിയ കഥകളിൽ ഒന്നായിട്ട് ഈ ഒരു കാൽപന്തോളം കഥ, മനോരമയുടെ കഥ എനിക്ക് തോന്നി. പക്ഷെ ഒരുപാട് ഒരുപാട് ഇതുപോലെ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻസും അല്ലെങ്കിൽ രസകരമായിട്ടുള്ള പ്രസന്റേഷൻസും ഒക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും കാൽപന്തോളം നിങ്ങൾക്ക് റേഡിയോ സിനിമയിൽ ഒരു തരത്തിലും മിസ് ചെയ്യില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാൽപന്തിൻ്റെ ആവേശവും ആഘോഷവും എത്തിക്കുന്നതായിരിക്കും. ഓരോ ഇമോഷൻസും അത് അതിൻ്റെതായ ശക്തിയിൽ കരുത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. സോ എന്നാലും കേട്ടുകൊണ്ടേയിരിക്കുക, സ്കോർ ബോർഡിൽ നിന്ന് ആ ഒരു ഇമോഷൻസിലൂടെയാണ് പോകുന്നത്. ഇനി പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ആരാധക കൂട്ടത്തെക്കുറിച്ച് പറയാനുണ്ട്. എന്താന്നല്ലേ ഓടി ഒന്ന് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Scoreboard, an exclusive sports roundup show. പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ആരാധക കൂട്ടത്തിന്റെ കഥ. അതേത് ആരാധക കൂട്ടം അല്ലെ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. അതെ, പാരമ്പര്യമായി കൈമാറി വന്ന കുറെ ആരാധക കൂട്ടങ്ങളുണ്ട്. അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങൾ ഇന്ന ടീമിന്റെ കൂടെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു ചങ്കത്തി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബ്രസീൽ അർജന്റീന ഫാൻസ് ഉണ്ടാവും. വീട് മുതൽ അർജന്റീന ഫാൻസ് അല്ല ഫാൻസ് ആയിരിക്കും, ബ്രസീൽ ഫാൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പല പല ടീമുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായി കണ്ടിട്ടുള്ള ഈ രണ്ട് ടീമുകളായതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. പക്ഷേ കാലങ്ങളായിട്ട് ഈ ടീമുകളോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ടെന്ന് ഞാനിങ്ങനെ രാവിലെ ഷോ ചെയ്യുന്ന സമയത്ത്, ഷോയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് അയച്ച മെസ്സേജുകൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മെസ്സേജുകളിൽ ഇന്നിന്ന കാര്യങ്ങളായിരുന്നു എടുത്തു പറഞ്ഞിട്ടുള്ളത്. പലരും മക്കൾക്ക് ആരാധന കൊണ്ട്, ഫാൻസിന്റെ ആരാധന കൊണ്ട് മകനെ സിദാൻ എന്ന് പേരിട്ടവരെ കണ്ടു. അതുപോലെ തന്നെ അർജന്റീനയോടും മെസ്സിയോടും ഉള്ള ആരാധന കൊണ്ട് മെസ്സി എന്ന് മക്കൾക്ക് പേരിട്ട അച്ഛന്മാരെ കണ്ടു. അങ്ങനെ അങ്ങനെ ഒരുപാട് ആരാധനയുടെ കഥകൾ കാണുന്നുണ്ടായിരുന്നു. സോ ചില ആരാധനകൾ ഇതുപോലെ പാരമ്പര്യമായി കൈമാറി വരുന്നുണ്ടാവും അല്ലെ? ഇപ്പം നമ്മളുടെ മക്കളിലേക്ക് പാരമ്പര്യമായി കൈമാറുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനമ്മമാര് നമുക്ക് പാരമ്പര്യമായി കൈമാറിയിട്ടുണ്ടാവും. ഫുട്ബോളിന് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള, ഫുട്ബോൾ അല്ല ഏത് ഗെയിമുകൾക്കാണെങ്കിലും അതിന് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ചില മൊമെന്റ്സ് ഇതുപോലുള്ളതായിരിക്കും. പക്ഷേ നമ്മളെങ്കിൽ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാടല്ല നമുക്ക്, നമ്മൾ നമ്മുടെ നാടിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുള്ളൊരു ഇമോഷൻ അവിടെ ഇല്ല. പക്ഷേ പല നാടുകളെ പല രീതിയിൽ പല പേരുകളാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഫ്രാൻസിനും ജർമ്മനിക്കും സ്പെയിനും ഇംഗ്ലണ്ടിനും തുടങ്ങി ഓരോ നാടിനും ഇവിടെ കിട്ടുന്ന കൈയ്യടികളുണ്ടല്ലോ, അവരുടെ പ്രകടനങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയുണ്ടല്ലോ, അത് ലോകത്തിന്റെ മറ്റൊരു കോണിലും പറ്റാത്ത വിധത്തിൽ കേരളത്തിന് മാത്രം സ്വാധീനമാകുന്ന ഒരു സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാ ടീമുകളുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ അതേപോലെ അങ്ങോട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കാനും അതിനെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുന്നത് മലയാളത്തിന്റെ കരുത്തായിട്ട് ഇവിടെ തോന്നുകയാണ്. എന്നാലും ഫുട്ബോളിന് വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ കത്തിക്കേറുന്ന ടൈമിൽ, ലോകം ഇങ്ങനെ കാത്തിരിക്കുന്ന ടൈമിൽ, ലോകം മുഴുവൻ എത്തി നോക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളവും മാറുകയാണ്. കേരളത്തിലെ ഓരോ ആഘോഷങ്ങളും കേരളത്തിലെ ഓരോ തയ്യാറെടുപ്പുകളും ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നുണ്ട്, ഫുട്ബോൾ ലോകത്തെ തന്നെ കൈയടിപ്പിക്കുന്നുണ്ട്. അതാണ്ടാ കേരളം. ഏത് ഗെയിമാണെങ്കിലും സ്നേഹത്തോടെ ഹൃദയത്തോടെ നമ്മൾ മലയാളികൾ ചേർത്ത് പിടിക്കും, എന്നിട്ട് അത്രമാത്രം സ്നേഹത്തോടെ അതങ്ങോട്ട് ആഘോഷിക്കും. ആഘോഷങ്ങൾ തുടരട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ വേൾഡ് കപ്പ് ആവേശപ്പൊടി പൂരവുമായി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
3: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഹൈ എവരിവൺ, ദിസ് ഈസ് ഹരിചരൺ ഹിയർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard. An exclusive sports roundup show. ഈ തവണ ഏത് ടീമിനോടൊപ്പമാണ്? സ്കോർ ബോർഡിനോട്. എന്നോട് ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. സ്കോർ ബോർഡ് എല്ലാ ടീമിനോടൊപ്പം ഉണ്ട്, നമ്മൾ എല്ലാ ടീമിനെയും കട്ടയ്ക്ക് പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാകുന്നതിൽ തെറ്റില്ലല്ലോ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുമാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം, ആവേശ പൊടിപൂരം ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും മനോഹരമായ അധ്യായം കവിതകൾ എഴുതുന്നത് മലയാളികളാണ്. മലയാളത്തിന്റെ ആ ഒരു ഫുട്ബോൾ ആവേശം, ആഘോഷങ്ങൾ അത്രമാത്രം ലോകം പോലും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സെലിബ്രേഷനുകളെ കുറിച്ചും പാരമ്പര്യമായി നമുക്ക് കൈമാറി വന്ന ആരാധക കൂട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് എന്തായാലും ഏതൊരാൾക്കും ഒരു ആരാധന ടീം ഉണ്ടാവും, ആരാധന കഥാപാത്രം ഉണ്ടാവും, അവരെ പിന്തുണയ്ക്കുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയുന്നതിൽ തെറ്റുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. സോ എന്റെ ടീം അത് പോർച്ചുഗലാണ്, എന്റെ നായകൻ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു തവണ ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുന്നത്, ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്നല്ല, കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ശക്തമായ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും മറ്റ് ടീമുകളുടെ ഫാൻസും ഒക്കെ പറയുന്നുണ്ടാവും, വേണ്ട ഞങ്ങളുടെ ടീം തന്നെ തൂക്കിക്കൊള്ളാം, വേറെ ആർക്കും ഒരു കപ്പ് ഞങ്ങൾ കൊടുക്കൂല. അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഓക്കെ, പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പേര് ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു തുള്ളുമ്പി നിന്നിട്ട് വർഷങ്ങളായി. നേടാവുന്ന നേട്ടങ്ങളെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷെൽഫിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കിരീടങ്ങളും അവിടെ ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ സ്വപ്നം മാത്രം നീണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം. ഈ തവണ അദ്ദേഹം ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലൊരു വമ്പൻ പട തന്നെ കൂട്ടിനുണ്ട്. മധ്യനിരയിൽ ഏറ്റവും ശക്തമായ ഒരു ടീമുമായിട്ടാണ് പോർച്ചുഗൽ ഈ തവണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന കപ്പിത്താന്, പറങ്കിപ്പടയിന്റെ കപ്പിത്താന് കഴിയട്ടെ എന്നുള്ളൊരാഗ്രഹം പറങ്കിപ്പടയുടെ ആരാധകൻ എന്ന നിലയിൽ ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ തവണത്തെ മത്സരങ്ങൾക്ക് കൂടുതൽ ആവേശം 48 ടീമുകൾ എത്തുന്നതോടുകൂടി ഡബിളാവും. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ കൂടുതൽ ടൈറ്റ് ആവും. മത്സരങ്ങളിൽ വലിയ വലിയ അട്ടിമറികൾ ഏത് സമയത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതകളുണ്ട്. പക്ഷേ ഏറ്റവും ശക്തമായ ഈ തവണത്തെ ഫേവറേറ്റ് ടീമുകളിൽ ഒന്ന് തന്നെയാണ് റൊണാൾഡോവിന്റെ പറങ്കിപ്പട എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 2014 വേൾഡ് കപ്പിലോ 2010 വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടക്കം കുറിച്ചിട്ടുള്ള 2006 വേൾഡ് കപ്പ് ോ നാട്ടിൽ എത്രമാത്രം ക്രിസ്ത്യാനോ ഫാൻസ് എന്നല്ല പോർച്ചുഗൽ ഫാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഓക്കെ, പലപ്പോഴും വേൾഡ് കപ്പിൽ റണ്ണറപ്പ് വരായിട്ടുള്ള ടീമൊക്കെയാണ്, പക്ഷേ എത്രമാത്രം ആരാധകരുണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു. ആഗ്രഹിച്ചവർ വളരെ കുറവായിരുന്നു. പക്ഷേ 2006 തൊട്ട് 2026 വരെയുള്ള 20 വർഷങ്ങളിലായിട്ട് പല വേൾഡ് കപ്പുകളിലായിട്ട് അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലായിട്ട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കെട്ടിപ്പടുത്തു വരുത്തിയ ഒരു സാമ്രാജ്യം കൂടിയാണ് പോർച്ചുഗലിന്റെ ആരാധക കൂട്ടം. ആ ഒരു സാമ്രാജ്യത്തിന്റെ രാജാവ് മനോഹരമായ ഒരു അധ്യായം എഴുതി തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പടിയിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്നുണ്ടാവും. ആ സാമ്രാജ്യത്തിൽ മനോഹരമായ ഒരു അധ്യായം എഴുതാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവും. എഴുതട്ടെ വേൾഡ് കപ്പിന്റെ സുവർണ അധ്യായം. കൂടെ ഞാൻ അച്ചുമാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഫുട്ബോളിന്റെ ആവേശ പൊട്ടിപൂരം ഓണായി നിൽക്കുന്ന സമയത്ത് കാൽപന്തോളത്തിൽ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സമയത്ത് വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കാൽപന്തോളത്തിനിടയിൽ, ആ ഒരു ഓളത്തിനിടയിൽ ഇതിനെ മുക്കിക്കളയരുതെന്ന് ഹൃദയത്തിന്റെ കോണിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ആരാധകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ്. യെസ്, നേരെ പോകുന്നത് വേൾഡ് കപ്പിലേക്കാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിലേക്കല്ല, ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്കാണ്. ക്രിക്കറ്റ് T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുരുഷന്മാരുടെ അല്ല, വനിതകളുടെ വേൾഡ് കപ്പ് ഇങ്ങനെ ആവേശത്തോടുകൂടി ഇങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആവേശവും എക്സൈറ്റ്മെന്റും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പെൺപട ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഈ ഒരു ടൂർണമെന്റിൽ കപ്പ് നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഒരാളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പെൺപടയുടെ മുഖമായി മാറിയിട്ടുള്ള ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീമിന് വേണ്ടിയിട്ട് മുൻപിൽ നിന്ന് നയിക്കുന്ന നായിക. 2016 ഇന്ത്യക്ക് പുറത്തായിട്ടുള്ള ഒരു ഫോറിൻ ലീഗിൽ ആദ്യമായ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന് അവസരം കിട്ടിയത് ഹർമൻപ്രീത് കൗറിലൂടെയായിരുന്നു. സ്വന്തം നാട്ടിലെ ഒരു സാധാരണ ഗ്രാമമായിരുന്നു. ആ ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കിറങ്ങരുത്, പെൺകുട്ടികൾക്കുള്ള ഗെയിമല്ല ക്രിക്കറ്റ്, ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നുള്ളത്. പക്ഷേ അച്ഛൻ്റെ വലിയ ബാറ്റും എടുത്ത് അവൾ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത വെല്ലുവിളി അവിടെ ആൺകുട്ടികൾ മാത്രമാണ് ക്രിക്കറ്റ് ഗെയിം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, വലിയ ചേട്ടന്മാരും അനിയന്മാരും മാത്രം. ഒരു പെൺകുട്ടി പോലും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെയും അവൾ വീണുപോയില്ല. ആ ചേട്ടന്മാരോടൊപ്പം ക്രിക്കറ്റ് പ്രാക്ടീസ് തുടർന്നു തുടർന്നു തുടർന്നു. അവൾ അതിനുവേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. 2017 177 റൺസാണ് ഒരു നോക്കൌട്ട് മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ ഹർമൻപ്രീത് കൗർ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇന്നും പുരുഷ താരങ്ങളിലാണെങ്കിലും സ്ത്രീ താരങ്ങളിലാണെങ്കിലും ഒരു ഇന്ത്യൻ താരത്തിന്റെ നോക്കൌട്ടിലെ ഏറ്റവും ഉയർന്ന സ്കോറായിട്ട് അതിങ്ങനെ നിലകൊള്ളുന്നു. സോ പോരാട്ടങ്ങളോടുകൂടി, പോരാട്ട വീര്യത്തോടുകൂടി ഹർമൻപ്രീത് കൗർ അന്ന് പോരടിച്ചു തുടങ്ങിയത് ഇന്നും തുടരുകയാണ്. ക്രിക്കറ്റ് ഈസ് ജെന്റിൽമാൻസ് ഗെയിം എന്ന് പറയുന്ന ടാഗ് ലൈൻ മാറ്റി എഴുതി, ക്രിക്കറ്റ് ഈസ് എവരി വൺസ് ഗെയിം എന്ന പുതിയ ടാഗ് ലൈൻ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ഉറക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു നായികയുടെ നേതൃത്വത്തിൽ T20 വേൾഡ് കപ്പ് സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യൻ ടീം ഇറങ്ങുമ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. തകർക്ക പെൺപുലികൾ കപ്പുമായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാൽപ്പന്തോളത്തിലാണ്, ഒന്ന് ക്രിക്കറ്റ് ലോകത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനിയും കാൽപ്പന്തോളത്തിൽ ഒരുപാട് ഒരുപാട് കഥകൾ ഓണാണ്. കൂടെ ഞാൻ അച്ചുവാണ്.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. കാൽപന്തോളത്തിൽ ഇങ്ങനെ പോവാണ്. മനോരമയുടെ ടൈറ്റിൽ വീണ്ടും വീണ്ടും കടമെടുത്ത് പറയാല്ലേ, വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി പോകുന്നത് എവിടേക്കാണെന്ന് അറിയാവോ? കേരളത്തിലേക്ക് തന്നെയാണ്. നാട്ടിൽ എന്ത് രസമായിട്ടാണ് ചിലർ പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഇത് സപ്ലൈകോന്റെ പ്രൊമോഷനാണ്. പക്ഷെ സപ്ലൈകോ ഒരു കിട്ടൻ സോക്കർ ഇലവനുമായിട്ട് വന്നിട്ടുണ്ട്. ശബരിയുടെ പല പ്രോഡക്ട്സുകൾക്കും വമ്പൻ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. ഓഫറും ഫുട്ബോളും തമ്മിൽ എന്താ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫറും ഫുട്ബോളും തമ്മിൽ ബന്ധമുണ്ട്. 11 ടീമുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 ടീമുകൾക്കും ഓരോ പ്രോഡക്റ്റുകൾ വീതം നൽകിയിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഈ പ്രോഡക്റ്റിന് 1% ഡിസ്കൗണ്ട്, 2 ഗോൾ അടിച്ചാൽ 2% ഡിസ്കൗണ്ട്, 3 ഗോൾ അടിച്ചാൽ 3, 4 അടിച്ചാൽ 4, 5 അടിച്ചാൽ 5% ഡിസ്കൗണ്ട്. സോ ടീമുകളുടെ ഗോൾ അനുസരിച്ച് ഓരോ ടീമുകൾക്കും സമ്മാന പെരുമഴ, അല്ല ഓഫർ പെരുമഴ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമാണ്. സംഭവം ബ്രസീലാണ് ഒരു ഗോൾ അടിക്കുന്നതെങ്കിൽ ശബരി മഞ്ഞൾ പൊടിയിൽ 1% ഡിസ്കൗണ്ട്. ഇനി പോർച്ചുഗലാണ് ഗോൾ അടിക്കുന്നതെങ്കിൽ ശബരി മുളക് പൊടിയിൽ 1% ഡിസ്കൗണ്ട് കിട്ടും. ഒരു ഗോളാണെങ്കിലാണ് കേട്ടോ 1% ഡിസ്കൗണ്ട്, 2 ആണെങ്കിൽ 2%. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി കേട്ടോ. പിന്നെ ക്രൊയേഷ്യ ശബരി വെളിച്ചെണ്ണയെ നേതൃത്വം കൊടുക്കുന്നു. ഇംഗ്ലണ്ട് ശബരി ഉപ്പിനും മൊറോക്ക ശബരി ഹോട്ടൽ ബെൻ ടീക്കും, അതുപോലെ തന്നെ ഫ്രാൻസ് ശബരി ഗോൾഡ് ടീക്കും, ജർമ്മനി ശബരി അപ്പം പൊടിക്കും, നെതർലൻഡ് ശബരി സാമ്പാർ പൊടിക്കും, സ്പെയിൻ ശബരി പുട്ട് പൊടിക്കും, അർജന്റീന ശബരി പായസം മിക്സിനും, ബെൽജിയം ശബരി സൂപ്പർ ഫൈൻ ഡെക്സ് ടീക്കും ഒക്കെ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അമ്പോ, എന്ത് രസമായിട്ടും ക്രിയേറ്റീവായിട്ടുമാണ് അവർ പോയിരിക്കുന്നത്. ഇതിന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ പേരും പറയുന്നതുകൊണ്ട് തന്നെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഈ തവണ അപ്പം ഗോൾ അടിക്കാൻ ആഗ്രഹിക്കുന്നത് ശബരി വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അതായത് ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എന്നാ വില ഇങ്ങനെ മാറി മറിയില്ല. അപ്പോൾ 1, 2, 3 ഗോളൊക്കെ അടിച്ചാൽ 3% ഡിസ്കൗണ്ട് ആയില്ലേ. അതുപോലെ ഓരോ ടീമുകളും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ, അർജന്റീന ഫാൻസ് ജയിച്ചു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കി അങ്ങോട്ട് തകർക്കാം. കാരണം അർജന്റീനയുടെ കയ്യിലുള്ളത് ശബരി പായസം മിക്സാണ്. എന്തായാലും മധുരവും സ്നേഹവും ഉപ്പും മുളകും മെരുവും എല്ലാം നിറഞ്ഞിട്ടുള്ള ആവേശം പലയിടങ്ങളിലും ഇങ്ങനെ ഓണായിരിക്കുകയാണ്. ഈ ഒരു ഫുട്ബോൾ കാലത്ത് ഓഫറുകളും ഓണാണ്. ഇതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള എന്തോരം ഓഫറുകൾ ഇനി നമ്മൾ പലയിടങ്ങളിലും കാണാൻ വേണ്ടിയിട്ടുമാണ്. ആരാധകരെ ശാന്തരാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു മാസക്കാലം ആരാധകർ ശാന്തരാകില്ല. ഹൃദയത്തിൽ ഒരൊറ്റ മന്ത്രം മാത്രം, ലെറ്റ്സ് ഫുട്ബോൾ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സനോയിൽ കേട്ട്

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: റേഡിയോ സുനോ 91.3.

0: Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. വേൾഡ് കപ്പ് ഇമോഷൻസിന്റെ കാലമാണ്. കഴിഞ്ഞ ദിവസം ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജിൽ ഭയങ്കരമായ ഒരു ലൈഫ് ഉള്ളതായിട്ട് തോന്നി. ആ ഒരു മെസ്സേജിലൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആ ഒരു വിഷ്വൽ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല ആ ഒരു മെസ്സേജിൽ. അതായത് വർഷങ്ങൾക്ക് മുൻപേ കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛനും ചേട്ടനും കൂടെ വേൾഡ് കപ്പിന് പോയിട്ടുള്ള ഓർമ്മകളായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും ചേട്ടനും കൂടെ ജീപ്പിൽ ദൂരെ ഒരിടത്താണ് മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ മാത്രമേ ടി വി ഉള്ളൂ. സോ ആ ഒരു സമയത്ത് അച്ഛനും ചേട്ടനും കൂടെ ജീപ്പിൽ കയറിയിട്ട് അവർ കുറേ നാട്ടുകാരാണ്, അവരെല്ലാവരും കൂടെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് പോകും. വേൾഡ് കപ്പ് കണ്ടിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞായതുകൊണ്ട് അന്ന് മത്സരങ്ങൾ കാണാനൊന്നും കൊണ്ടുപോകത്തില്ലായിരുന്നു. അവർ രണ്ടുപേരും ഇരുന്ന് മത്സരങ്ങളെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ആവേശമൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തോന്നുമായിരുന്നു. മറഡോണ കഥകളൊക്കെ കേട്ടിരുന്ന് അർജന്റീനയുടെ വലിയ ആരാധകനായിട്ടുള്ള ഒരാളുടെ മെസ്സേജായിരുന്നു. ആ ചേട്ടൻ ആ സ്നേഹത്തോടുകൂടി മെസ്സേജുകൾ പറഞ്ഞു. പിന്നീട് 90s ആയപ്പോഴത്തേക്ക് വേൾഡ് കപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ അവസരം ഒരുങ്ങി. പക്ഷേ ചുറ്റുപാടുള്ള വീടുകളിൽ ടി വി ഉള്ളൊരു വീട് തൻ്റെ വീട് മാത്രമായിരുന്നു. വേൾഡ് കപ്പിനോട് ആവേശമുള്ള 3-4 പേര് ആ വീട്ടിലുണ്ടായതുകൊണ്ട് നാട്ടിൽ ഒരുവിധം എല്ലാവരും ആ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു മത്സരങ്ങൾ കാണുന്നത്. ആ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഓരോരുത്തരും രാത്രി 3 മണിക്കും ഉറക്കമൊഴിച്ചിരുന്ന് മത്സരങ്ങൾ കാണുന്നതും ഇതിനിടയിൽ മത്സരം ഒന്ന് ചെറുതായിട്ട് ലാഗായി കഴിഞ്ഞാൽ പതിയെ ഉറങ്ങിപ്പോകുന്നതും മത്സരങ്ങൾക്കിടയിലുള്ള ആവേശങ്ങളും ബഹളങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഇത് കേൾക്കുമ്പം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെയും പലരുടെയും മനസ്സിലൂടെ എന്തോരം കഥകൾ പോയിട്ടുണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളായിരിക്കാം, ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥകളായിരിക്കാം, കസിൻസ് പറഞ്ഞു തന്നിട്ടുള്ള കഥകളായിരിക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കഥകളായിരിക്കാം. നാട്ടിലെ ഫുട്ബോൾ ആവേശത്തിന് അങ്ങനെ ഒരു തീവ്രതയുണ്ട്. ഉറക്കം പോലും മാറ്റിവെക്കുന്ന കുറച്ച് കാലങ്ങൾ എന്ന് പറയാം. 3-2 മണിക്കും ഒക്കെ ഉറക്കമൊഴിച്ച് ഇരുന്ന് മത്സരങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ പണിക്ക് പോകുന്ന ആളുകളുടെ നാടാണ്, സ്കൂളിൽ പോകുന്ന ആളുകളുടെ നാടുകളാണ്. സ്നേഹത്തോടുകൂടിയാണ് ഈ ഒരു ഗെയിമിനെ കണ്ടിട്ടുള്ളത്. സ്നേഹത്തോടുകൂടിയാണ് പലരും ഈ ഒരു ഗെയിമിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സോ ഫുട്ബോളിൻ്റെ ഈ ഒരു സമയം പലർക്കും ജോലി തിരക്കുകൾക്കിടയിൽ പോലും ഉറക്കം മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു കാലം ആഘോഷത്തിൻ്റെ പെരുമഴക്കാലമാണ്. എന്തായാലും ആഘോഷം ഇങ്ങനെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയും കഥകളിവിടെ വെയിറ്റിംഗ് ആണ്. സ്കോർ ബോർഡിന്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണേ.
1: ചെന്നൈ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ കമൽ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.

0: Scoreboard, an exclusive sports roundup show.
1: ഹൃദയത്തിൽ കവിത എഴുതാണ്, ആ ഒരു കവിതയുടെ പേര് ഫുട്ബോൾ എന്നുള്ളതാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഹൃദയത്തിൽ കവിതയും ഉപന്യാസവും കഥകളും ഒക്കെ എഴുതി തീർക്കുന്ന മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഫുട്ബോൾ ആവേശത്തിൽ, ആഘോഷത്തിൽ, ആർത്തിരമ്പലിൽ നമ്മൾ ഇങ്ങനെ കഥകൾ പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഫുട്ബോൾ ആവേശം പലയിടങ്ങളിലും ഓണാണ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ഫുട്ബോളിന്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ഇടങ്ങളിലും ലൈവ് പ്രക്ഷേപണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫാൻ സോണുകൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെയും ഓണായി നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലെ വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് അഭിമാനത്തോടു കൂടി ഒരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള, അപ്പോൾ പ്രവാസികളായ നമുക്ക് ഇവിടെ ഏത് കോണിലുള്ള ഒരു ഫുട്ബോൾ ആരാധകനോടും പറയാം. അത് അർജന്റീന ആണെങ്കിലും, ബ്രസീൽ ആണെങ്കിലും, പോർച്ചുഗൽ ആണെങ്കിലും, ഫ്രാൻസ് ആണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, നമുക്ക് പ്രവാസികൾക്ക് മനസ്സ് തുറന്നു പറയാം, നീ എൻ്റെ നാട്ടിലോട്ട് വാ, വെൽക്കം ടു കേരള. കാരണം കേരളത്തിൻ്റെ ഹൃദയത്തിലാണ് ഫുട്ബോൾ തട്ടുന്നത് എന്നുള്ളത്. കേരളത്തിലെ ഫുട്ബോളിൻ്റെ ആവേശം ലോകത്തെവിടെയും പോയാൽ കിട്ടൂല. ഒരു പക്ഷേ വേൾഡ് കപ്പ് വേദികൾക്കപ്പുറം ഏറ്റവും മനോഹരമായി ഫുട്ബോൾ ആഘോഷിക്കുന്ന നാടുകളിലൊന്ന്. ഇത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റിൽ പറയുമ്പോഴാണ് നമ്മൾ ഇത്ര ഹൈപ്പ് കയറ്റി പറയുന്നത്. മറ്റ് പല നാടുകൾക്കും പല പല കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൻ്റെ ഈ ഒരു ഫുട്ബോൾ സ്നേഹത്തിന് അതിവിശാലമായൊരു ഒരു നിഷ്കളങ്കതയുണ്ട്, വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെ കുറേ കഥകൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്നാലും വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നാടൊരുങ്ങി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സ്കോർ ബോർഡ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, വേൾഡ് കപ്പിന്റെ ആവേശമൊന്നും നാട്ടിൽ പഴയ പോലെ വരുന്നില്ലല്ലോ, ഈ തവണ വേൾഡ് കപ്പിന് ആവേശമില്ലേ. 90s കിഡ്സ് ഒക്കെ ലോകത്തിന്റെ പല കോണുകളിലായിട്ട് പ്രവാസികളൊക്കെ ആയിട്ട് പോയോണ്ടാണോ വേൾഡ് കപ്പിന് ആവേശമില്ലാത്തത്? പുതിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 2K കിഡ്സിനൊന്നും ഈ വേൾഡ് കപ്പിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംശയങ്ങളോടൊക്കെ അവർക്ക് തിരിച്ച് മറുപടി പറയാനുള്ളത് ഒരൊറ്റ മറുപടി മാത്രമാണ്, ഞങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ ഒരു ഗെയിമിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന്. ഇപ്പൊ ഓണായി തുടങ്ങിയപ്പോഴത്തേക്ക് പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ട് ഓണായെന്നേ, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉഷാറായെന്നേ. അങ്ങനെ വേൾഡ് കപ്പിന്റെ ഓണം ഓണായി നിൽക്കുന്ന സമയത്ത് ഇനിയും വേൾഡ് കപ്പിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പറഞ്ഞാലും തീരാത്തത്ര വിശാലമായിട്ടുള്ള ഒരു ഫുട്ബോൾ ലോകം നമ്മുടെ ചുറ്റിൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കല്ലേ. പക്ഷേ ഇന്നത്തെ ടൈം കഴിഞ്ഞ് ഞാനങ്ങോട്ട് ചാറ്റ പറയുമ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ സ്കോർ ബോർഡിൽ വീണ്ടും കുറേ സ്നേഹവുമായി, കുറേ ആവേശമായിട്ട് ഞാൻ ഓടിയെത്താം. കൂടെ ഞാൻ അച്ചുമായിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. You are

0: സുനോ 91.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: ഗുഡ് മോർണിംഗ്. സ്റ്റിൽ ഇറ്റ്സ് എ മോർണിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ഹോം ഡെലിവറിയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അഷ്ടമിയാണ് എത്തിയിരിക്കുന്നത്. നല്ല ചൂടുണ്ട് പുറത്ത്. നല്ലപോലെ ഈ പറഞ്ഞ ഒരു ഒരു ഹൈഡ്രേഷൻ മെയിനായിട്ടൊരു ഒരു ടോപ്പ് പ്രയോറിറ്റിയിൽ തന്നെ വെക്കാൻ മറക്കരുത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും, പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവും, പക്ഷേ ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കാൻ മറന്നുപോകും. ഇതാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. എന്തായാലും ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യിൽ വെച്ചോളൂ. അതിപ്പം വണ്ടിയിലിരുന്ന് ഭയങ്കരമായിട്ട് ചൂടെടുത്ത് പോകും എന്നൊക്കെയാണ് കൺസേൺ എന്നുണ്ടെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ബക്കാലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ നിർത്തി ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളമോ എന്തെങ്കിലും കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഞാൻ കുറച്ച് എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, ലിപ്സ് അതുപോലെ നമ്മുടെ ഹെയർ ഇതൊക്കെ എഫക്റ്റഡ് ആവും. അപ്പം ഈ ഒരു എഫക്ഷൻ ഒരു ടോട്ടലി ഇതിനെയൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഹൈഡ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ടും പറ്റും. അതിൽ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ ലെമൺ പോലെ മിൻറ്റ് ലീഫ്, പിന്നെ ചിയാ സീഡ്. ചിയാ സീഡ് അടിപൊളിയാണ് കേട്ടോ. ചിയാ സീഡ് രാവിലെ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ടത് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഈ ഒരു സമയത്തൊക്കെ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നവരുണ്ടാവാം. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഓറഞ്ച് ഫ്രഷ് ജ്യൂസൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് അതിലിടാൻ പറയും, വിത്തൗട്ട് ഷുഗർ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കുക്കുംബർ ഇസ് വെരി വെരി വെരി വെരി യൂസ്ഫുൾ, കാരണം അതിനകത്ത് അത്രയും അധികം വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ആ വെള്ളം ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പം എന്തായാലും എൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ, നിങ്ങളും കൂടെ തന്നെ ട്രാവൽ ചെയ്തോളൂ. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ അഷ്ടമീൻ്റെ കൂടെ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Let's play football.
0: Football Mania.
2: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958-62 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 ഗോളുകൾ മറികടക്കാൻ മെസ്സിക്കിനി 4 ഗോളുകളുടെ അകലം മാത്രം.
1: Let's play football.
0: Football Mania. ഹായ്, ഞാൻ
3: ദേവാനന്ദ്.
0: ഖത്തർ എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു.

അതെ, പുതിയ മുഖം, പുതിയ പുതിയ ഭാവങ്ങൾ, അങ്ങനെയൊക്കെ കുറെ പേർക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഓരോ ദിവസവും തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ അടിപൊളിയായിട്ട്, നല്ല പോസിറ്റീവായിട്ട്, നല്ല കുട്ടികളായിട്ടൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരുന്നേ, എന്ത് ചെയ്യാനാ, ഉള്ളിലെ ആ നാഗവല്ലി പുറത്തു വരും എന്ന് പറയുന്ന പോലെ. ഞാനിപ്പോൾ കണ്ടൊരു പോസ്റ്റും കൂടിയാണ്, ഐ ആം ഇൻ മൈ സോഫ്റ്റ് ഗേൾ ഇറ, ബട്ട് സം പീപ്പിൾ ജസ്റ്റ് മേക്സ് ദ നാഗവല്ലി കം ഔട്ട് ഓഫ് ലൈക്ക് ഇൻസൈഡ് ഓഫ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു വലിയൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എത്രയൊക്കെ നമ്മൾ കാമായിട്ടിരിക്കാൻ നോക്കിയാലും, എത്രയൊക്കെ ദേഷ്യപ്പെടരുത് വേണ്ടാന്ന് വിചാരിച്ചാലും, തൊട്ടടുത്ത് ഒരു ഒരു ഒരു കാറൊന്ന് നമ്മളെ ഒന്ന് വെട്ടിച്ച് കടന്നു പോയാൽ എല്ലാ നമ്മുടെ ഉള്ളിലെ ദേഷ്യവും പുറത്ത് വരും. അതെന്താണെന്ന് അറിയില്ല, അങ്ങനെയാ, അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇന്ന് ഞാൻ ദേഷ്യപ്പെടൂല എന്ന് പറഞ്ഞ് വാശിയിലൊക്കെ നമ്മൾ പുറത്തിറങ്ങിയാലും നടക്കൂല. എന്തായാലും ഗുഡ് മോർണിംഗ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അനീസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ്, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് വിഘ്നേഷ്, വിക്കുവിൻ്റെ ജന്മദിനമാണ്. അവനിപ്പോൾ സൗദി അറേബ്യ ാണുള്ളത്. എന്റെ കൂടെ 10 പഠിച്ചതാണ്. ഓക്കെ, 2005 ബാച്ച്. പിറന്നാൾ ആശംസകൾ അറിയിക്കാമോ റേഡിയോ സുനോയിലൂടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അനീസിന്റെ വന്നിരിക്കുന്നത്. സ്കൂളിന്റെ പേര് പറയുമോ? ഓഫ് കോഴ്സ് പറയാമല്ലോ.

എന്തോ ഒരു സംഭവം ഇങ്ങനെ അയച്ചു തരുന്നുണ്ടായിരുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ടോഷി ഓക്കെ, ദിലീപ് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടല്ലോ. ഓരോ ആൾക്കാരുടെയും മോർണിംഗ് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മോർണിംഗ് മെസ്സേജസ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഷോപ്പിങ്ങിന് ഇറങ്ങിയോ? ഇന്ന് ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും ഇല്ല, സുഖസുന്ദരമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുകയാണോ? എന്താണെങ്കിലും മെസ്സേജ് അയക്കും. അങ്ങനെയുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ചെറിയ സങ്കടം വീട്ടിൽ കിടന്നുറങ്ങുന്നവരടുത്ത്. ആൻഡ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ ഹായ് അഷ്ടു ഹാ കിച്ചൺ ഡീലേ സമീറിന്റെ മെസ്സേജ്, മണിച്ചേറിന്റെ മെസ്സേജ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും തിരിച്ചും ഗുഡ് മോർണിംഗ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല പാട്ടുകളും വെച്ച് തരാം. നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ ഇതാണെന്ന് കൂടി മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. 5000

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഡെലിവറി കേട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരുടെയൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓൺ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞിട്ട് ദാ ജുറൈജിന്റെ മെസ്സേജ് ഉണ്ട്. ജുറൈജ് ലുസൈൽ ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് അടിപൊളി ഒരു ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ അത്. അതുപോലെ തന്നെ ശ്രീബേഷ് ടൊയോട്ട സിഗ്നലിന്റെ ആ ഒരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ദാ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ, എന്നെ എഴുതിയത് ഇന്ന് വായിച്ച ഒരു ഫ്രണ്ട്, അവൻ ഇപ്പോൾ എവിടെയാണോ ആവോ അങ്ങനെ. ഓക്കെ, ഹബീബിൻ്റെ, ഹബീബാണോ ഹബീറാണോ, ഹബീറിൻ്റെ മെസ്സേജാണ് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ആബിദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആബിദും ഈ പറഞ്ഞ പോലെ എവിടെയോ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ സിഗ്നലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നു. എന്തായാലും സിഗ്നലിലാണെങ്കിലും നേരെ തിരിച്ച് എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മീറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ട് വരണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്തുണ്ടോ അതൊക്കെ നടക്കട്ടെ, അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. അപ്പോൾ ഇതിനിടയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 11:30 ആയല്ലോ, ഇനി എന്തായാലും നമ്മൾ ലഞ്ചിലേക്കൊക്കെ ഇങ്ങനെ കടക്കുന്നൊരു സമയമാണ്. അപ്പോൾ വലിയൊരു ഡിബേറ്റിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് ബിരിയാണിയാണോ അതോ മന്തിയാണോ എന്നുള്ളൊരു വലിയ ചർച്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ ബിരിയാണി ആൻഡ് മന്തി, മന്തി ആൻഡ് ബിരിയാണി. ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാവാം, മന്തി ഇഷ്ടമുള്ളവരുണ്ടാവാം. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ ചിക്കൻ ആൻഡ് ദ റൈസ്, ബട്ട് കുക്കിംഗ് സ്റ്റൈൽസ് ഡിഫറെൻ്റ്, അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റാണ്, അതിൻ്റെ ടോട്ടൽ ഒരു ഒരു ഒരു രീതി തന്നെ ഡിഫറെൻ്റാണ്. മന്തിയിൽ തന്നെ പല പല മന്തിയുണ്ട്, കുഴിമന്തി ഉണ്ട്, ആ മന്തി ഈ മന്തി, അങ്ങനെ പല പല ടൈപ്പ്, ഇപ്പോൾ അൽഫാം മന്തി, അങ്ങനെ പല സംഭവങ്ങൾ. ബിരിയാണിയിലാണെങ്കിലോ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബിരിയാണി, അതിലേക്ക് നമുക്ക് കൂടുതൽ പോകണ്ട. ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മന്തിയിലേക്കോ ബിരിയാണിയിലേക്കോ. പക്ഷേ നിങ്ങളോട് ചോദിച്ചാൽ ലൈക്ക് ജീവിതകാലം മുഴുവൻ ഇനി മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മന്തി കഴിക്കുമോ ബിരിയാണി കഴിക്കുമോ, ബിരിയാണി കഴിക്കുമോ അതോ മന്തി കഴിക്കുമോ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കണ്ട. 444-444-917 വിളിച്ചു പറയാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 500-00-917 കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

റോക്ക് സ്റ്റാറിൽ ഈ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ പോകാൻ എന്തൊരു ഫീലാണല്ലേ. യെസ് വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി ആണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തത്തയുടെ വക ഹായ് കുയ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് മുൻപ് ബിരിയാണിയാണോ മന്തിയാണോ അതിൻ്റെ ഏതിൻ്റെ തട്ടാണോ ഒന്ന് താന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി ഓൾവേസ് എന്ന് പറഞ്ഞ ഷിജോൻ്റെ മെസ്സേജിൻ്റെ ആദർശയെ ഞാൻ കണ്ടുട്ടോ മെസ്സേജ്. ഹബീബ് കുറച്ച് മുമ്പ് അയച്ച മെസ്സേജ് അത് കറക്റ്റായിട്ട് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മാംഗ്ലൂർ എന്ന് എഴുതിയത് മാങ്ങാലോറി എന്ന് വായിച്ച ഒരു ഫ്രണ്ടാണ് അവൻ. ഇപ്പോൾ എവിടെയാണോ ആവോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും മാങ്ങാലോറിക്കാരനെ എപ്പോഴെങ്കിലും കണ്ടുകിട്ടാണെങ്കിൽ ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്കൂ. ആബിദിൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിരിയാണി അത് ആര് വെച്ചാലും ടേസ്റ്റാണ്, മന്തി ആര് വെച്ചാലും ശരിയാവില്ല. അതാണ് ബിരിയാണിയും മന്തിയും തമ്മിലുള്ള വ്യത്യാസം. അഷ്ടമിക്ക് വെക്കാൻ എളുപ്പം ബിരിയാണി ആണെന്ന് തോന്നുന്നു, ആണോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. എനിക്കുണ്ടാക്കാൻ അതെ ബിരിയാണി തന്നെയാണ് എളുപ്പം. മന്തി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. മന്തിയുടെ റൈസും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്കൊന്ന് കുറച്ചും കൂടി ചില ആൾക്കാർക്ക് എളുപ്പം മന്തി വയ്ക്കാനായിരിക്കാം. അത് ഞാനങ്ങനെ ട്രൈ ചെയ്യാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. പിന്നെ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാർ മന്തി കഴിക്കണത് കറക്റ്റ് അതിൻ്റെ ആ ഒത്തൻറ്റിക് മന്തി സ്റ്റൈലിലാണല്ലോ. എനിക്ക് ആ നമ്മുടെ മന്തിയുടെ കൂടെ ആൽഫാം ചിക്കൻ അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ നമ്മുടെ നോർമൽ ബി ബി ക്യൂ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ചിക്കൻ അല്ലാണ്ട് കറക്റ്റ് മന്തിയുടെ പ്രോപ്പർ ആ പുഴുങ്ങിയ ചിക്കൻ ഉണ്ടല്ലോ, മന്തിയുടെ ഫ്ലേവറിലുള്ള ആ ചിക്കൻ ഞാൻ കഴിക്കില്ല. എനിക്കെന്താണെന്ന് അറിയില്ല, എന്നെ കൊണ്ടത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോകാറില്ല. ഞാൻ ആകെ ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് മാത്രമേ ഇവിടെ മന്തി പോലും കഴിക്കാറുള്ളൂ. ഏറ്റവും വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള മന്തി സ്പോട്ടിൽ നിന്നൊന്നും ഞാൻ കഴിക്കാറില്ല. അതിനൊക്കെ ആൾക്കാരെന്നോട് റിയലി എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. മേ ബി ബിക്കോസ് എനിക്ക് ആ ഒരു മന്തിയുടെ ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അങ്ങനെ നമുക്ക് ഓരോരോ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ്. ചിലർക്ക് ഇഷ്ടമാകും, ചിലർക്ക് ഇഷ്ടമാകില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ബിരിയാണി ആര് വെച്ചാലും ടേസ്റ്റാണ്, അതിൽ ഞാൻ യോജിക്കുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പുഴുങ്ങിയ ചിക്കൻ മാത്രമായിട്ടുള്ള ബിരിയാണി എനിക്ക് പറ്റൂല. എനിക്ക് കുറച്ച് ഫ്രൈഡ് ചിക്കൻ വേണം. ഫ്രൈഡ് ചിക്കൻ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ദമ്മിലിടുക, അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്. അത് ചിലപ്പോൾ ഒത്തൻറ്റിക് ബിരിയാണി കഴിക്കുന്ന ആൾക്കാർക്ക് അതും ചിലപ്പോൾ ഞാൻ പറയുന്നതുമായിട്ട് യോജിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ബിരിയാണിയാണോ മന്തിയാണോ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് ചോദിച്ചതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും അയച്ചത് ബിരിയാണി തന്നെയാണ്. മന്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്, വേഗം മെസ്സേജ് അയച്ചോ. 5000 9170 ലേക്ക് ലിറ്റിൽ ഹാർട്സിൽ ഒരു സൂപ്പർ സോങ് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
7: ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ,
3: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്,
8: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
9: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. കണ്ണൂസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് എന്നെ തിരിച്ചറിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത തവണ പറയുമ്പോൾ ആബിദ് കണ്ണൂസ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ആബിദ് കണ്ണൂസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ മെസ്സേജ്. മന്തി റൈസ് ആണ് ഇഷ്ടം, ബിരിയാണി റൈസിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്ന് മാത്രം. എന്നാൽ ഈ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയാനും പറ്റില്ല, കൂടുതൽ മന്തി റൈസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അൽജോ മാത്യു ഇഞ്ചക്കുണ്ടിൻ്റെ മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റോഷിൻ്റെ മെസ്സേജാണ്, ഇവിടെ നല്ല ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല, എല്ലാം പുഴുങ്ങിയ ചിക്കനാണ്, എനിക്ക് കോട്ടയം സ്റ്റൈൽ ബിരിയാണി

ണിയോ തീരെ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ സാധാ ചിക്കൻ മന്തി പറയും, അതാണ് പ്രശ്നം. എരിവിന്റെ കൂടെ എനിക്ക് മധുരം പറ്റില്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, എനിക്ക് പുളിയിഞ്ചി ഇഷ്ടമല്ല, എനിക്ക് ഇഞ്ചി അച്ചാർ തന്നെ വേണം. ഇഞ്ചി അച്ചാർ കുറച്ചും കൂടി ട്രിവാൻഡ്രം, കൊല്ലം, കോട്ടയം, പത്തനാപുരം, അത് തന്നെ പത്തനംതിട്ട, ഈ ഒരു ഭാഗത്തെല്ലാം ഏകദേശം, ഈവൻ ആലപ്പുഴ കുറച്ച് ഭാഗം എനിക്ക് തോന്നുന്നു, ചില ഏരിയാസ് മാത്രം എറണാകുളം ഭാഗത്ത് എവിടേക്കോ ഇഞ്ചി അച്ചാറായിരിക്കാം, പക്ഷെ ബാക്കിയെല്ലാം കൂടുതൽ ഇഞ്ചിപ്പുളി തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നെവർ മൈൻഡ്. അടുത്ത മെസ്സേജ് വന്നിരിക്കുകയാണ്, ബിരിയാണി വി ക്യാൻ ഈറ്റ് 3 to 4 times ഇൻ എ വീക്ക് വിത്തൌട്ട് എനി മടുപ്പ്, ബട്ട് മന്തി 2 weeks or 1 ഇൻ എ മന്ത് ആണ്. അഷ്ടമി പറഞ്ഞ പോലെ പൊരിച്ച ബിരിയാണി ബെസ്റ്റ് ഖത്തറിലുള്ളത് കുട്ടനാടൻ റെസ്റ്റോറൻറ്റ് അസീസിയ. ഞാനൊന്ന് എഴുതി വെക്കട്ടെ, കാരണം എനിക്ക് അവിടെ പോയി ട്രൈ ചെയ്യണം എന്നുണ്ട്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. ദേ നെയിംഡ് ഇറ്റ് ആസ് കണ്ണൂർ മംഗല ബിരിയാണി, സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വായിച്ചിരുന്നു, അതെ ഇപ്പോൾ വായിക്കുന്നു. അതുപോലെ ചോക്കോപ്പായുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, നല്ല റാവത്തർ ബിരിയാണി കഴിക്കാൻ വരുന്നു എന്ന്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ, നമ്മുടെ റൂമിൽ ഒരു കുക്കുണ്ട്, സൈനുദ്ദീൻ. സൈനുദ്ദീൻ ക പാലക്കാടുകാരനാണല്ലേ. ഞാനും പാലക്കാട്ടിൽ നിന്ന് തന്നെയാണ്. ആൾ അടിപൊളി കുക്കാണ്, റാവുത്തർ ബിരിയാണി ആൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ വക അന്വേഷണം പറയൂ. എനിക്കൊരു നമ്മുടെ മലയാളി മംഗ സീസൺ 2 വിന്നർ പാലക്കാടുകാരിയായിരുന്നു. അങ്ങനെ എനിക്കും നിസയ്ക്കും വേണ്ടിയിട്ട് റാവുത്തർ ബിരിയാണി, എനിക്ക് തോന്നുന്നു അമ്രഷ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. വേറെ തന്നെ ടേസ്റ്റാണ്. ഇത്രയും നാൾ നമ്മൾ കഴിച്ചിട്ടുള്ള ബിരിയാണിയുടെ ഒരു ടേസ്റ്റല്ല, വേറെ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് റിച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, ഫ്രൈഡ് ബിരിയാണി എവിടെയാണ് നല്ലത് ഫ്രം റിച്ചി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഫ്രൈഡ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈയിടെയായിട്ട് എന്താ പറയുക, ബാക്ക് ടു ബാക്ക് പോയി കഴിക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അപ്പുണ്ണി കൊണ്ടുപോയതാണ് അൽസാജിൽ മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നോ, അത് ഇനി അതിൻ്റെ ഫാനായി പോയി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലസ്രയിലെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതും ഈ പറഞ്ഞല്ലോ, കുറച്ച് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ടൈപ്പുള്ള ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്യൂ. പിന്നെ ഇപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താ കുട്ടനാട് റെസ്റ്റോറൻറ്റോ, അതും അതെനിക്ക് അറിയില്ല, ഞാൻ പോയി കഴിച്ചു നോക്കാം. എനിവേ, കുറച്ചധികം ബിരിയാണി കഥകളായി, മന്തി കഥകളായി. ഇനി എന്തായാലും നമുക്ക് നേരെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. നമുക്ക് ടേസ്റ്റ് ഓഫ് ദി അവറിലേക്കും പോകാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ആക്ഷൻ
1: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.
0: Home delivery.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

അങ്ങനെ നമ്മളുടെ ആ ഓവറോൾ ഒരു ബിരിയാണി മന്തി കോമ്പറ്റീഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അങ്ങനെ ഇന്നത്തെ രാജാവ് ബിരിയാണി തന്നെയാണ്. ബിക്കോസ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു അരോമ, അതിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. അതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഫ്രൈഡ് ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാവാം, ദം ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാവാം, ദമ്മിൽ തന്നെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ടിട്ട് ദം ചെയ്യുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവാം, തലശ്ശേരി ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, കണ്ണൂർ ബിരിയാണി, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തിന് ട്രിവാൻഡ്രം, കൊല്ലം, എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള ഓരോ സ്റ്റൈൽ ബിരിയാണികളുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ പോലും പല പല രീതിയിലുള്ള ബിരിയാണികളുണ്ട്. അങ്ങനെ ഓരോ ബിരിയാണികളൊക്കെ തന്നെ നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാവും. എത്രയൊക്കെയാണെങ്കിലും നമ്മൾ ഏത് രീതിയിലാണോ കുഞ്ഞിലെ മുതലേ കഴിച്ച് വന്നൊരു ഒരു ഒരു കൈൻഡ് ഓഫ് ആ ഒരു ടേസ്റ്റ് ബഡ്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇഷ്ടപ്പെട്ട ബിരിയാണി എന്ന് പറയുന്നത്. ആ അത് പറഞ്ഞപ്പോഴാണ്, എന്തായാലും ബിരിയാണിയുടെ രാജകുമാരി എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കോഴിക്കോടൻ ബിരിയാണിനെ ഇത്രയും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന, അതിൻ്റെ റിയൽ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ നാളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ആബിദാത്തയാണ്. ആബിദാത്തയുടെ യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ ആബിദാത്തൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അപ്പോൾ ആബിദ റഷീദ് നമ്മുടെ കൂടെ നാളെ ഹോം ഡെലിവറിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കേൾക്കാനായിട്ട് എന്തായാലും റേഡിയോസ് നോ ട്യൂണിൻ ചെയ്യുക. ആൻഡ് അതിനോടൊപ്പം തന്നെ എനിക്ക് മെസ്സേജ് റോഷൻ്റെ വക വന്നിട്ടുണ്ടായിരുന്നു, സ്വീറ്റ് അല്ല കഴിച്ചാൽ മനസ്സിലാവും, വൺസ് ട്രൈ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യാം, ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് എന്തോ ആ ഒരു ഹണി ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഹണി അല്ലാതെ ഞാൻ വേണമെങ്കിൽ കുടിക്കാം, കുഴപ്പമില്ല. അതിനിടയിലൊരു മെസ്സേജ് ആദർശിൻ്റെ ആണ്, നമ്മുടെ അയൻകാലത്തിലെ ബ്ലാക്ക് ഒളിവിൽ വരൂ, ബിരിയാണി ഇറങ്ങിയിട്ടുണ്ട്, കഴിക്കാനായിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാല്ലാ എന്തായാലും ട്രൈ ചെയ്യാം. ജ്യോതിബാസിൻ്റെ മെസ്സേജ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് സഹദിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ജ്യോതിബാസിന് വേണ്ടിയിട്ട് സഹദിന് ഒരു ഹാപ്പി ബർത്ത്.

ഓക്കേ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല നല്ല പാട്ടുകളും വെയിറ്റിംഗിലാണ്. ആ പാട്ടൊക്കെ കേട്ടിരുന്നോളൂ, തിരിച്ചു വരുമ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ടഗ് ലൈഫിൽ ശ്രുതി ഹസൻ ആൻഡ് ടി ആർ അമീൻ പാടിയ പാട്ട്.

ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ

This is home delivery only on Radio Sunoh 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. Adi, ente birthday celebration enta chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, മറ്റാ വീട് കാട് കയറി.
4: ഹിന്ദി
0: ഹിറ്റ് ഓഫ് ദി ഇയർ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
5: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas store ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: Joyalukkas, world's favorite jeweler.
7: Let's play football.
8: Football Mania.
9: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 ഗോളുകൾ മറികടക്കാൻ മെസ്സിക്കിനി 4 ഗോളുകളുടെ അകലം മാത്രം.
7: Let's play football.
8: Football Mania.
10: Home delivery.

0: നല്ല സമയം. ഈ ഒരു ടൈമിൽ പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്, നല്ല ചൂട് എഗ് റോസ്റ്റ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല എഗ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിക്കും, എന്താണ് ചോറിൻ്റെ കൂടെ എഗ് റോസ്റ്റ് എന്ന് വിചാരിക്കുന്നില്ലേ. പക്ഷേ മാംഗ്ലൂർ സ്റ്റൈലിലെ എഗ് റോസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. നമ്മുടെ സാധാരണ കേരളത്തിലെ എഗ് റോസ്റ്റിൻ്റെ ആ ഒരു രീതിയല്ല, വേറെ തന്നെ ഒരു രീതിയാണ്. അപ്പം ഞാൻ ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തന്നാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പം എങ്ങനെ, നമ്മുടെ ഇന്നത്തെ ആ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് കടന്നാലോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നത്തെ മാംഗ്ലൂർ സ്റ്റൈൽ എഗ് ഗീ റോസ്റ്റ്.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ ബിഎംആർ പർവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബേസിക്കലി ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മളൊരു ഡ്രൈ റോസ്റ്റ് ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി സെറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു പൊടികളെല്ലാം കൂടി ഇങ്ങനെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഒരു മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മല്ലി, അതായത് പച്ചമല്ലി, അതുപോലെ തന്നെ ജീരകം, പെരും ജീരകം,

0: കുരുമുളക് പിന്നെ ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് പട്ടാ ഗ്രാമ്പൂ ഏലക്ക ജാതിപത്തി ഇതൊക്കെ കുറച്ച് ഒരു ലേശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്ത് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ കുതിർത്ത് വെച്ച വറ്റൽമുളകും അതുപോലെ തന്നെ വാളൻപുളി പറ്റുകയാണെങ്കിൽ കുറച്ചെടുത്തിട്ടൊന്ന് കുതിർത്തതും അതിൻ്റെ കൂടെ ഒരു പിടി ഒരു കുറച്ച് ഒരു ലേശം ശർക്കര ഇതും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആയിരിക്കും. ഈ തിക്ക് പേസ്റ്റ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് കറിവേപ്പിലയിട്ട് ആ കറിവേപ്പിലയിട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മസാല അതിലേക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ആ ഒരു മസാലയും ആ ഒരു ഗീയും എല്ലാം കൂടി ഇങ്ങനെ സെറ്റാവണം. അതായത് ഒണിയനും എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു ലേശം വെള്ളം, അതായത് ഒരു പൊട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി ഇളക്കി അതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് എത്തും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നല്ല ചൂടാക്കിയ വെള്ളം, അതായത് ബോയിൽഡ് വാട്ടറോ ഒരു 1.5 കപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടരുത്, കാരണം നമ്മളിത് റോസ്റ്റ് പരുവത്തിലേക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും മുട്ട പുഴുങ്ങിയത് നമുക്ക് എത്രണ്ണം വേണോ അതനുസരിച്ചിട്ട് അത് രണ്ടായി മുറിച്ച് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ മസാലയൊക്കെ അതിലേക്ക് അങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് ഇത് ലൂസായിട്ടല്ല, നല്ല റോസ്റ്റ് പരുവത്തിൽ നല്ല പുരണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നല്ല കണക്ക് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പൊറോട്ടയുടെ കൂടെ സൂപ്പറായിരിക്കും, അപ്പത്തിൻ്റെ കൂടെ സൂപ്പറായിരിക്കും, എന്തിന് ദോശ ഇഡ്ഡലി അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വരെ അടിപൊളി സാധനമായിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: അപ്പൊ ബിരിയാണി മക്കാനിയിൽ പോയിട്ട് നല്ല ബിരിയാണിയെ കഴിക്കാനുള്ള സമയമായി വരുന്നു, ലഞ്ച് ടൈമായി വരുന്നു. അപ്പൊ അങ്ങോട്ടേക്കും പോകാൻ മറക്കേണ്ട നമ്മുടെ ബർവ വില്ലേജിലാണ് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ നാടോടിക്കാറ്റിൽ നിന്നൊരു പാട്ടൊക്കെ കേട്ടിങ്ങനെ വന്നാലോ. സുഖം കേട്ടോണ്ടിരിക്കൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടെയുള്ളത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
2: ടൊവിനോ തോമസ്,
3: ഇത് വായിച്ചായിരുന്നോ നമ്മളെ പറ്റിയ
4: ചാപ്റ്റർ 2? ഞാനാ മോനെ.
1: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞമ്മൽ ബോയ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിതാ ഹോം ഡെലിവറി ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഞാനിങ്ങനെ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മുൻപ്. അപ്പം ഞാൻ പെട്ടെന്ന് റീല് കണ്ടതിൻ്റെ കാര്യം നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ദാറ്റ് ഇസ് ലൈക്ക് ഒരു ഒണിയൻ, അതായത് നമ്മുടെ സാധാരണ സവാള. ആ സവാളിൻ്റെ പുറത്തിപ്പം തൊലി ഉണ്ടാവുമല്ലോ, അത് തന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റുന്ന തൊലി ഉണ്ടാവും, അല്ലാണ്ട് പീൽ ചെയ്യാൻ കുറച്ച് പാടുള്ള തൊലി ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റുന്ന ആ ഒരു തൊലി, അത് പീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ മേടിച്ച് ആ മെഷീൻ്റെ മുകളിൽ വെച്ച് അതിങ്ങനെ പതിയെ കറങ്ങി കറങ്ങി കറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ആ എളുപ്പം കളയാൻ പറ്റുന്ന ആ ആദ്യത്തെ പോർഷൻ മാത്രമേ അത് കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റെഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കയ്യിലെടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പോവും. പക്ഷെ അത് ഈ സെക്കൻഡ് ആ ഒരു സെറ്റ് ഓഫ് ഇതാണ് പീൽ ഓഫ് ചെയ്യാൻ കുറച്ച് പാട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു മെഷീൻ, പിന്നെ അത് നമ്മൾ വൃത്തിയാക്കണം, പിന്നെ അത് സെറ്റ് ചെയ്തെടുക്കണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിലും നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം. പിന്നെ ചോപ്പേഴ്സൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്, അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ തോന്നി, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഓ അതൊക്കെ ആ ചോപ്പറിൽ പോലും ഇടുന്നത് മടിയായിട്ട് കാണുന്ന ഒരാളാണ്, കൈ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊത്തി എറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചാളേ. അതേപോലെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചധികം നല്ല റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ബിരിയാണി സ്റ്റോറിയെക്കുറിച്ച് കേട്ടപ്പോൾ നല്ല ബിരിയാണി കഴിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചോളൂ. ബി എം ആറിനെ കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ബി എം ആറിലെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ചാറ്റാ ബൈ ബൈ പറയേണ്ട സമയം. ഇനി നമുക്ക് നാളെ സൺഡേ വീണ്ടും 10 മണിയാകുമ്പോൾ കേട്ടി കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM. Radio

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
2: മന്തി മദ്ബി മദ്ഫൂൺ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം
1: സംസം മന്തി വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ് ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ

0: 4000-1707.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സൂപ്പർ ഹിറ്റ്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂപ്പർ ഹിറ്റ് മ്യൂസിക് എക്സ്ട്രാവഗാൻസ.
0: സുനോ സൂപ്പർ.

0: میں اگر جنت ہے تو بس یہی ہے یہی ہے یہی ہے.
1: This is Radio Suno 91.7 FM
2: Qatar's happiness frequency
3: now available on Amazon Music.
4: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
5: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
6: So

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: സൂപ്പർ ഹിറ്റ്സ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Chennai beats.
1: Namu, head of the R.
2: In the art of Podumakulanda.

7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Techie Talk. ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചോദിക്കുക, എന്തെല്ലാം വിശേഷം, അടിപൊളിയല്ലേ? ഈ അടിപൊളിയായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കിട്ടാൻ എങ്ങനെയുണ്ടാവും, അതും അടിപൊളിയാവും. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ടെക് ടോക്കിന്റെ ടൈം ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. വേറൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഗ്രിഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിൻ ചെയ്ത് വെക്കണോ, ഡിലീറ്റ് ചെയ്ത് വെക്കണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂസ് ഒക്കെ ആയിട്ടുണ്ടാവും. സോ അതിന് ഇൻസ്റ്റഗ്രാം ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിൻ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഗ്രിഡ്സ് നമുക്ക് പ്ലേലിസ്റ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചെയ്യാൻ പറ്റും. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, മുകളിലെ എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പ്രൊഫൈൽ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീ ഓർഡർ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണിക്കും. റീ ഓർഡർ ഗ്രിഡ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു എഡിറ്റിംഗ് സ്ക്രീൻ കാണിക്കും. ആ ഒരു പോസ്റ്റ് എല്ലാം നമുക്ക് ഡ്രാഗ് ചെയ്ത് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ സ്റ്റൈലൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സംഭവം സിമ്പിളാണ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് ട്രൈ ചെയ്യേണ്ട ആളുകൾ ഇതാ ഇപ്പം തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, എഡിറ്റ് പ്രൊഫൈലിൽ പോവുക, നമ്മുടെ റീ ഓർഡർ ഗ്രിഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യുക, മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. എസ്തെറ്റിക് വൈബ് വേണോ, കൂൾ വൈബ് വേണോ എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. നമ്മുടെ പ്രൊഫൈലിൽ ഏത് പിക്ചറാണ് ആദ്യം കാണണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണ്, നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ അത് അവിടെ തന്നെ അങ്ങനെ ടോപ്പ് ലെവലിൽ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ ഇതാ ഇപ്പം തന്നെ ട്രൈ ചെയ്തോ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഓൺ ദ വേ. തൽക്കാലം പാട്ടുകൾ ഇവിടെ കട്ട്. വെയിറ്റിംഗ് ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: Hi, this is Manjima.
5: Hi, this is Manjima.
4: You're listening to 91.7 Qatar's favorite radio station, Radio Suno.
5: Radio Suno.

നമ്മള് ഗൂഗിളില് ഒരു ക്രിയേറ്ററിന്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാറുള്ളത്? ഒരുപാട് റാൻഡം ആയിട്ടുള്ള ലിങ്ക്സ്, ഓൾഡ് ഇൻഫോർമേഷൻസ്, മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഗൂഗിൾ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്, അതെ, നോ മോർ കൺഫ്യൂഷൻ, നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് ഹഫീസ് ആണ്. അപ്പൊ എങ്ങനെ പറയല്ലേ? യെസ്, ഗൂഗിള് സെർച്ച് പ്രൊഫൈൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി പേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വിച്ച് മീൻസ് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ക്രിയേറ്റേഴ്സ് പബ്ലിഷേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പേഴ്സണൽ ഹബ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു മിനി ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്. ശരിക്കും ഇതിൽ ക്രിയേറ്റേഴ്സിനും പബ്ലിഷേഴ്സിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വീഡിയോസ്, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, അവരുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള പ്രൊഫൈൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെൻ സമൺ സെർച്ച് ദെയർ നെയിംസ്, അവർക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി പേജ് കാണാൻ സാധിക്കും. ഇതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, യൂസേഴ്സിന് ആക്ച്വലി നമ്മുടെ ക്രിയേറ്റേഴ്സിനെ ഡയറക്ട്ലി ഗൂഗിൾ സെർച്ച് പ്രൊഫൈൽ നിന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാട്ടോ. ഗൂഗിൾ സെർച്ച് ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റേഴ്സിന്റെ പേര് സെർച്ച് ചെയ്യുക, നോളജ് പാനലിൽ ഒരു ഡിസ്കവർ നെയിമിൽ ടാപ്പ് ചെയ്യുക, ഒരു ഡയറക്റ്റ് നമുക്ക് ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മുടെ സെർച്ച് പ്രൊഫൈൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മുടെ ക്രിയേറ്റേഴ്സിനുണ്ട്. അത്യാവശ്യം നമ്മുടെ ഫോളോയിങ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെ വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഗൂഗിളിൽ ഒരു ക്രിയേറ്ററിന്റെ പേരൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ സെർച്ച് പ്രൊഫൈൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോവാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഗെയിമുകൾ, ഒരേ ഒരു സുവർണ കിരീടം, കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: Techie Talk.
1: നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ. ഇത് പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ പറയുന്ന അതേ ഇമോഷൻസ് ഒന്നും കിട്ടില്ല, ചില സമയത്ത് നമ്മൾ പറയുന്ന കാര്യമേ ആയിരിക്കില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് വേറൊരു ബെസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങൾ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ ഇതാ ഒരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെമിനായി 3.5 ലൈവ് ട്രാൻസ്ലേറ്റ്. ശരിക്കും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ട്രാൻസ്ലേഷൻ ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. ആ സമയത്ത് തന്നെ ചെറിയൊരു ഡിലേ ഉണ്ടാവും, ആ ഒരു സംഭവം നമുക്ക് ഇങ്ങോട്ട് വർക്കാവൂല. പക്ഷെ ജെമിനായി 3.5 ലൈവ് ട്രാൻസ്ലേറ്റ് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ട്രാൻസ്ലേഷൻ പാരലൽ ആയിട്ട് ജനറേറ്റ് ആവും. സോ ഒരു കോൺവെർസേഷൻ ഫ്ലോ ബ്രേക്ക് ആവില്ല, സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും. സംഭവം രസല്ലേ. അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്മാർട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ വേർഡ്സ് മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇതിൽ നമ്മൾ പറയുന്ന ടോൺ, ഇമോഷൻസ്, പേസിംഗ് എല്ലാം കൂടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. സോ ഒരു പേഴ്സൺ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ എനർജി മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒരു റോബോട്ടിക് ഫീലൊന്നും നമുക്ക് കിട്ടില്ല. ആൻഡ് വൺ മോർ തിങ്, ഇതിന്റെ കൂളസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 70+ ലാംഗ്വേജസിൽ ഇത് അവൈലബിൾ ആണ്. രസാണ്, അടിപൊളിയാണ്. നമ്മൾ ജസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ഏതാണെന്ന് ഇത് ഐഡന്റിഫൈയും ചെയ്യും. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ ക്ലാസ്, കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ, എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജെമിനായി 3.5 ലൈവ് ട്രാൻസ്ലേറ്റ്. എന്താണെങ്കിലും എന്താ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഈ ഒരു അടിപൊളി കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോവാണ്. പാട്ടുകൾ ഇവിടെ കട്ട വെയിറ്റിംഗ്. ഇത് റേഡിയോ സുനോ, കേട്ട് കൂട്ടുകൂടാൻ നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ് കൂടെയുള്ളത്.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ
2: മോർണിംഗ് സവാരി.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.
9: Mundinam paarthene.
10: Hello everyone, this is Naresh Iyer.
11: You're listening to
10: Radio Suno 91.7. Kettu kettu kootu kooda.
12: Chennai beats. Beats.
13: Tamil. Head of the hour.
14: In the art of Podumar Kolanda.

നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പുതിയ മൂവി കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ഒരു സ്പോയിലർ കൊടുക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചില ഫ്രണ്ട്സ് ഉണ്ട് സ്പോയിലേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഒരു അടിപൊളി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് വെരി ഹഫീസ് ആണ്. യെസ്, പറഞ്ഞു വന്നത് വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോയിലർ മെസ്സേജ് ഫീച്ചറാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഹിഡൻ ആയി ബ്ലറായി കാണും. റിസീവർ ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കോണ്ടന്റ് റിവീൽ ആവത്തുള്ളൂ. സോ ബേസിക്കലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് ഇഗ്നോർ ചെയ്യാം. ആ ഒരു സിസ്റ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. ശരിക്കും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് സ്പോയിലർ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി ജസ്റ്റ് നമുക്ക് ദിസ് ഈസ് എ സ്പോയിലർ എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചറാണ് വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്തിട്ട് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് കാണില്ല, ബ്ലറായിട്ടായിരിക്കും കാണിക്കുക. ടാപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആവത്തുള്ളൂ. ഇനി ഒരു ഫീച്ചർ എങ്ങനെയൊക്കെയാണ് യൂസ്ഫുൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവി സ്പോയിലേഴ്സ് ഒക്കെ നമുക്ക് നൈസായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സർപ്രൈസ് പ്ലാൻസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ OTP സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ സേഫ് ആയിരിക്കും. ഗ്രൂപ്പ് ചാറ്റ്സ് ഒക്കെ ഭയങ്കര ക്ലീൻ ആക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ. ആൻഡ് റൈറ്റ് നൗ ഇതിപ്പം കുക്കിംഗ് സ്റ്റേജിലാണ്. ഫ്യൂച്ചറിൽ നമുക്കെല്ലാം ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാത്തിരിക്കാം. അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒക്കെ വന്നിട്ട് ഞാൻ ടെക് ടോക്കിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം എന്താ ഇതുകൂടെ അങ്ങോട്ട് പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടാവുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. Stay curious always and stay updated always. This is your tech buddy Hafiz signing off from today's Tech Talk. Il ninnu tata, love you guys.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്, ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. വൺ ലാസ്റ്റ് ഡാൻസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡാൻസ്. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ.

0: Radio Suno. Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഉഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ.
6: Hi guys, this is Nikki Galvani here.
7: You're listening to Radio Suno 91.7.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ rewarding living. Terms and conditions apply.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ ഗണപതി ചന്തു സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ ഡിസ്ട്രിബ്യൂട്ടഡ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 million real ഡ്രീം
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു. CB 2026 million real ഡ്രീം നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
5: One last dance. This is the last dance.
0: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ.
6: വണക്കം, ദിസ് ഈസ് വിശാൽ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.5.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: Let's play football.
5: Football Mania.
6: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 goals മറികടക്കാൻ മെസ്സിക്കിനി 4 goals അകലം മാത്രം.
4: Let's play football.
5: Football Mania.

0: ബാങ്കിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: You are listening to Radio Sunil.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: സൂര്യനായി തഴുകി ഉറക്ക.
3: ഹായ് റേഡിയോ സുനോ ലിസ്ണേ, ഞാൻ നിങ്ങളുടെ ശിശു നാരായണൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊത്തുകൂടാം.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫൂൺ, മത് ഗൂത്ത്.
5: എല്ലാവർക്കും മന്തി, മത് ബി, മത് ഫൂൺ, മത് ഗൂത്ത്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
2: One last dance. This is the last dance.
0: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺഡ്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
0: ഫുട്ബോൾ മാനിയ.
3: ലോകകപ്പ് ചരിത്രത്തിൽ കിരീടം നിലനിർത്താനായത് ബ്രസീലിനും ഇറ്റലിക്കും മാത്രമാണ്. അത് 1958 and 1962 ബ്രസീലിനെയും ഇറ്റലിയെയും കടാക്ഷിച്ച ഭാഗ്യം അർജന്റീനയ്ക്ക് ലഭിക്കുമോ? ഒരു രണ്ടാം കിരീടം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുന്നു. മിറോസ്ലേവ് ക്ലോസയുടെ 16 ഗോളുകൾ മറികടക്കാൻ മെസ്സിക്കിനി 4 ഗോളുകളുടെ അകലം മാത്രം.
4: Let's play football.
0: Football Mania. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: റേഡിയോ സുനോ 91.1.

0: ഇനിയ വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: വീക്കെൻഡ് ഇത്തവണ വളരെ സ്പെഷ്യൽ ആക്കണം, യുണീക്ക് ആക്കണം, കളറാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങാറ്. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എങ്ങനെ പോകുന്നു വീക്കെൻഡ് മോഡും വീക്കെൻഡ് വൈബും ഒക്കെ? കളറാണോ, ഹാപ്പിയാണോ, ആൻഡ് പോസിറ്റീവ് ആണോ? ഇനിയിപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ അങ്ങനെ കളറാക്കാൻ പോകണം. ബിക്കോസ് കുറച്ച് കിടുക്കൻ പാട്ടുകളുമായിട്ട് ഇന്നത്തെ ടോപ്പ് ടെന്നിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടത്തെ സെറ്റാണ്, ഓൺലി ഫോർ യു. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ ടോപ്പ് ടെൻ പ്ലേലിസ്റ്റിൽ കുറച്ച് നല്ല പാട്ടുകൾ ദേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് കൊള്ളാലോ ഈ പാട്ട് എന്നൊക്കെ തോന്നിയ കുറച്ച് പാട്ടുകളാണ്. സോ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. വെൽക്കം ടു ടുഡേയ്സ് ടോപ്പ് ടെൻ വിത്ത് മീ ചിച്ചു, ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ. എനിക്ക് ആ ഒരു ഫീൽ എങ്ങനെ പറയണം എന്നറിഞ്ഞൂടാ. ബിക്കോസ് സിനിമകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ചില താരങ്ങൾ നമ്മളുടെയൊക്കെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. നമ്മളുടെ കൂടെയുള്ള ആളുകളെ പോലെ ഫീൽ ചെയ്യും. അതുമാത്രമല്ല, നമ്മളെ ചിരിപ്പിക്കുന്ന ആളുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ബാക്കിയൊക്കെ മറന്ന് അവരുടെ കൂടെ അങ്ങോട്ട് സഞ്ചരിക്കും. അവരേത് ക്യാരക്ടറിനെയാണോ നമ്മളെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്, നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ പുറകെ അങ്ങനെ പോകും. അത് അവരോടും ആ ഒരു വ്യക്തിയോടും ആ ഒരു വ്യക്തി നമ്മളെ ചിരിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുള്ളതുകൊണ്ടുമാണ്. ശരിക്കും അങ്ങനെ നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ്, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സലീമേട്ടൻ, ആളിനി നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്നൊരു വാർത്തയാണ്. പക്ഷേ എങ്കിലും ആളെ നമുക്കൊരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് നല്ല സീനുകൾ ഒക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. സലീമേട്ടാ, വി മിസ് യു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സലീമേട്ടനെ.

0: ഇന്ന് ടോപ് ടെന്നില് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട്, ആക്ച്വലി ഈ ഒരു പാട്ട് നമ്മൾ കേട്ട ഒരു സിറ്റുവേഷൻ, ഒരു ടൈം ലൈനും ടൈം സോണൊക്കെ നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷം നമ്മൾ പിറകിലോട്ട് പോകണം. ആ സമയത്തേക്ക് ഇങ്ങനത്തെ ഒരു പാട്ട്, അത് വളരെ ഒരു പുതുമയായിരുന്നു, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നൊക്കെ നമ്മൾ ജാങ്കോ, ജെൻസി, ട്രെൻഡി വൈബ് എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനത്തെ ഒരു പാട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ ഒരു പാട്ട്. വിനീത് ശ്രീനിവാസനാണ് പാട്ട് പാടിയിരിക്കുന്നത്, ഷാൻ റഹ്മാനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കോഫി അറ്റ് എം ജി റോഡ് എന്നുള്ള ആൽബത്തിലെ പാട്ടാണ്. 2008 കേട്ടോ ഈ ഒരു പാട്ട് റിലീസാവുന്നത്. അന്നത്തെ മലയാളം ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ പോപ്പ് കൾച്ചറിനൊക്കെ ഒരു തുടക്കം വേണമെങ്കിൽ ഈ ഒരു പാട്ടിൽ നിന്നൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. സലീമേട്ടൻ ഈ ഒരു പാട്ടിൽ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു പുതുമയായിരുന്നു, ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് ഓൾമോസ്റ്റ് കുറേ വട്ടം റിപ്പീറ്റ് അടിച്ച് ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ ഈ ഒരു പാട്ട് കേട്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുന്നത്. പലവട്ടം കാത്തു നിന്നു ഞാൻ.
1: Number 10.

0: കഴിഞ്ഞു പാട്ട്.
1: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. കരയണ്ട കരയണ്ട, ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്. അതുകൊണ്ട്

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Hi everyone, this is Bharat here.
3: You're listening to
2: Radio Suno 91.7. Kete kete kutu kudam.
4: It's time for Top 10.
5: Back to Top 10. ചിച്ചുവാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. സിനിമകൾക്കുള്ളിലെ സിനിമകളെ കുറിച്ച് പറയുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഉദയനാണ് താരം. അതിപ്പോൾ കണ്ടാലും രസമാണ്, നമ്മളിങ്ങനെ കണ്ടിരിക്കും. അത്രയും രസകരമായിട്ടാണ് അത് പറഞ്ഞു പോയിരിക്കുന്നത്. സോ അങ്ങനെ ഒരു സിനിമ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ടത് നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് ആണ്. വളരെ ഡിഫറെൻറ്റ് മോഡിൽ പറഞ്ഞു പോയൊരു സിനിമ. സിനിമയ്ക്കുള്ളിലെ കാര്യങ്ങൾ, സിനിമയ്ക്കുള്ളിലെ സിനിമയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം സംഭവങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് ഹിറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ ചില വർക്കുകൾ വരുമ്പോഴേക്കും നമ്മൾ പറയാനുണ്ട് ദേ ആ ഒരു വ്യക്തി ചെയ്യുന്ന അതുപോലെയാണ് ദേ ഈ ഒരു വർക്ക് എന്നുള്ളത്. അതായത് ഈ ശൈലികൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇൻസ്പയർഡായിട്ട് കോപ്പി ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, റിപ്പീറ്റ് അടിക്കുന്ന പല ആളുകളുണ്ട്. ഇന്നേവേ നമ്മളൊരു വ്യക്തിയുടെ ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മൂവി ഡയറക്ഷൻ ആയിക്കോട്ടെ, ഒരു സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, എഴുതുന്ന രീതി ആയിക്കോട്ടെ, സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഒക്കെ നമ്മൾ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നേവേ നമ്മൾ ആ ഒരു കലാകാരൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത് പോലെയാണ് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. എനിക്ക് പെട്ടെന്ന് ഹിറ്റ് ചെയ്തതും ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ്. എത്രമാത്രം ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു ഫ്രീഡം ആണ്. പക്ഷെ ചില സമയത്തൊക്കെ ഇങ്ങനെ ലൈക്ക് കോഇൻസിഡൻസ് പോലെ റിപ്പീറ്റ് അടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കോപ്പി അടി എന്നുള്ളത് അത്ര നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പെട്ടെന്ന് ഈ ഒരു സിനിമയിൽ നിന്ന് എന്നെ പെട്ടെന്ന് ഹിറ്റ് ചെയ്തൊരു ഫാക്ടർ അതാണ്. സോ മോളിവുഡ് ടൈംസ് മൂവിയിലെ ഒരു പാട്ടാണിത്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഓൺലി ഓൺ റേഡിയ സുനോ ടോപ് ടെൻ ആണ് വിത്ത് മീ ചിച്ചു. മൂഡ് ഓഫ് മോളിവുഡ് ഇസ് കമ്മിങ്. സ്റ്റാർട്ട് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഓൺലി ഓൺ റേഡിയ സുനോ ടോപ് ടെൻ ആണ് വിത്ത് മീ ചിച്ചു. മൂഡ് ഓഫ് മോളിവുഡ് ഇസ് കമ്മിങ്.

പറ്റാത്ത എന്തോ ഒന്നാണ് വിധിയാണ്. സോ വിധിയാണ് എന്റെ ശത്രു, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. You are listening to Radio Sunoo 91.7.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Radio Sunil 91.7 FM.

0: It's time for Top 10.
1: വൺസ് അഗെയിൻ ബാക്ക് ടു മൈ ഷോ. ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ടോപ്പ് ടെന്നിൻ്റെ ടൈമാണ്. ഇനി നമ്മൾ രണ്ട് ബോളിവുഡ് ട്രാക്സ് ആണ് കേൾക്കാൻ പോകുന്നത്. രണ്ട് ഡിഫറെൻറ്റ് മോഡിലുള്ള, രണ്ട് ഡിഫറെൻറ്റ് ജോണറിലുള്ള പാട്ടുകൾ. ടോപ്പ് 2025 റിലീസായിട്ടുള്ള സിനിമയാണ് ബന്ദർ. ഇത് ഇന്റർനാഷണലി റിലീസായത് മങ്കി ഇൻ എ കേജ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു ഹിന്ദി ക്രൈം ത്രില്ലർ മൂവിയാണ്. നമ്മുടെ അനുരാഗ് കശ്യപാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അനുരാഗ് കശ്യപ് സിനിമ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാലോ അത് വേറെ ലെവൽ പടമായിരിക്കും. അങ്ങനത്തെ ഒരു സിനിമ തന്നെയായിരുന്നു ഇതും. ബോബി ഡിയോളാണ് ഇതിനകത്ത് ലീഡ് റോൾ, ടൈറ്റിൽ റോൾ ചെയ്യുന്നത്. ആൻഡ് നമ്മളെ ഇന്ദ്രജിത് സുകുമാരൻ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ദെൻ രാജ്ബി ഷെട്ടിയും ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരുപാട് ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു ബന്ദർ. ഈ ഒരു സിനിമയിലെ പാട്ടുകൾ ഇങ്ങനെ പതിയെ പതിയെ ട്രെൻഡിങ് ആയി വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. സോ അങ്ങനെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഈ ബന്ദർ മൂവിയിലെ ഒരു കിട്ടുക്കൻ ട്രാക്കുണ്ടായി, ഒരു വൈബ് പാട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിനിമയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ്

കുറച്ച് കുറേയധികം കാര്യങ്ങൾ, കുറേയധികം എലമെന്റ്സ് ഈ ഒരു പാട്ടിൽ ഉണ്ട്. ആരോപി എന്നാണ് ഈ ഒരു പാട്ട്. യെസ്, അപ്പൊ ആ ഒരു ട്രാക്കാണ് നമ്മളിതേ കേൾക്കാൻ പോകുന്ന ഒരു ജയിലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ജയിലിലെ ജയിൽമേറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഇന്ദ്രജിത്തിനെയും ബോബിഡിയോളിനെയും കാണാൻ പറ്റുന്നത്. സോ വൈബുള്ള പാട്ടാണ്, ഒരു ഒരു കിടുക്കൻ ബീറ്റുള്ള പാട്ടാണ്. ആ ഒരു പാട്ട് നമ്മളിതേ കേൾക്കും. ആൻഡ് കൂട്ടത്തിൽ കേൾക്കാൻ പോകുന്ന അടുത്ത ഹിന്ദി ട്രാക്ക് എന്നുള്ളത്, ഈ ഒരു പാട്ട് ഒരുപക്ഷെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കാണ്. ആമിർ ഖാന്റെ രംഗദേ ബസന്തി എന്നുള്ള സിനിമയിലെ പാട്ടുണ്ട്, ലൂക്ക ചുപ്പി എന്നുള്ള പാട്ട്. എ ആർ റഹ്മാന്റെ ഒരു മാജിക്കൽ കോമ്പോസിഷൻ, ലതാജിയുടെ മാജിക്കൽ വോയിസ്, ഇത് രണ്ടും ചേർന്നപ്പോഴേക്കും നമുക്ക് കിട്ടിയ എവർ ഗ്രീൻ, എവർ ക്ലാസിക് ആയിട്ടുള്ള ഒരു പാട്ട്. ഈ ഒരു പാട്ടിന്റെ ഒരു കവർ വേർഷൻ ഇങ്ങനെ റിലീസായത് കണ്ടു. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര രസമായിട്ട് തോന്നി. ആമിറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്, രസമായിട്ട് ഭംഗിയായിട്ട് ബ്യൂട്ടിഫുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെടുത്തു അത് നമ്മൾ ടോപ്പ് ടെന്നിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമോ. സോ ആ ഒരു ട്രാക്കും ലൂക്ക ചുപ്പിയുടെ ആ ഒരു കവർ വേർഷനും നമ്മളതേ കേൾക്കും. ഓൺലി ഓൺ റേഡിയോ സുനോ വിത്ത് മീ ചിച്ചു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 8.

വീക്കെൻഡ് നമ്മളിങ്ങനെ അടിപൊളിയാക്കി സെറ്റാക്കി ആ ഒരു വൈബ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു കിടക്കൻ പ്ലേലിസ്റ്റുമായിട്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോഴേക്കും രസകരമായിട്ടുള്ള കുറച്ചധികം പാട്ടുകൾ നമ്മളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സോ വീക്കെൻഡ് വൈബ് അല്ലേ, കളർ അല്ലേ, വിത്ത് മീ ചിച്ചു ഓൺലി ഓൺ റേഡിയോ സുനോ. സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ്. മാത്രമല്ല നമുക്ക് ഒരു ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും എക്സ്പ്രസ് ചെയ്യാനും ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കിടുക്കൻ ടാലന്റുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വളരെ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തൊരു ടാലന്റാണ്, പക്ഷേ ഈ ഒരു പാട്ട് കേട്ടപ്പോഴേക്കും ഞാൻ ഫ്ലാറ്റാണ്. ഐ വാസ് ഫ്ലാറ്റ് ലിറ്ററലി. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ, നല്ലൊരു പാട്ടുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ അറിയാണ്ട് ആ ഒരു പാട്ടിൻ്റെ കൂടെ അങ്ങനെ പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇതിനകത്ത് ബേസിക്കലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാട്ടെന്നോട് വേണമെങ്കിൽ പറയട്ടെ. ഞാൻ കാണുന്ന ഈ ഒരു പാട്ട് ഒരു സ്ക്രീനിൽ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, മുന്തിരിപ്പൂവ് എന്നാണ് പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ പുറകിലെ ശബ്ദം കേട്ടാണ് ഞാൻ ആദ്യം വീണത്. വിനീ ശ്രീനിവാസനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ഓക്കെ വിനീതേട്ടൻ പാടിയ പാട്ടാകുമ്പോൾ എന്താണത് എന്നൊരു ഫീൽ വരുമല്ലോ. ദെൻ ഇരുന്ന് ആ പാട്ട് കേൾക്കുമ്പോഴേക്കും ഓ അതൊരു വേറൊരു മോഡിലേക്ക് വേറൊരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഒറ്റ വാക്കി പറയാം, ഇഷ്ടമായി. ഏറ്റവും കൂടുതൽ കമൻ്റ് ഇതാണ്, പാട്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടമായി എന്നാണ്. സോ രസകരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാട്ടാണ്. ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത് ജോബിൻ ശിവദാസൻ്റെ ട്രാക്കാണ്. രസമുള്ളൊരു പാട്ടാണ്, ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. യെസ് ആ ഒരു ട്രാക്ക് നമ്മൾ ദേ കേൾക്കൂട്ടോ. ചിച്ചുമാണ് കൂടെയുള്ളത്, ടോപ് ടെൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്. This is the last dance.
5: One last dance. This is the last dance.
4: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ.

0: It's time for Top 10.
1: 10. Back to Top 10. ചിച്ചുവാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. Only on your happiness and musical hotline. This is Radio Suno. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് അവർ തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഒന്നല്ല രണ്ട് പാട്ടുകളുണ്ട് കേട്ടോ. രണ്ട് ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്സ് ആണ്. നല്ല രസമുള്ള ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ. അതിൽ ഒന്ന് ഒരു നോടി എന്നുള്ള പാട്ടാണ്, ഫ്രം ഹാർട്ടിൻ. ലൈക്ക് ഈ ഒരു പാട്ടിനകത്ത് നമുക്ക് മഡോണയും സാനന്ദനെയാണ് കാണാൻ പറ്റുന്നത്. രസമായിട്ട് ചെയ്തു പോയിട്ടുള്ളൊരു പാട്ടാണ്. ബേസിക്കലി ഇതൊരു ഒരു ക്യൂട്ട് ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു ക്ലീഷേ ട്രാക്കാണ്. അല്ലെങ്കിൽ വിഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വട്ടം കണ്ടിട്ടുള്ള ഒരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുമ്പോഴേക്കും ഒഫ്കോഴ്സ് അത് പൈങ്കിളിയാണ്. സോ അങ്ങനെ ഒരു പൈങ്കിളി പാട്ടാണ്, പക്ഷേ രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. ഒരു കോളേജ് പ്രണയം ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പാട്ടോട് വരുമ്പോഴേക്കും വിഷ്വൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവായി, ഭയങ്കരമായിട്ട് എഫിഷ്യൻ്റായി, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർട്ടിലോട്ട് ഇടിച്ചു കയറി എന്ന് പറയാം. യെസ്, ഹാർട്ടിനുള്ളിലുള്ളൊരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഫ്രം ഹാർട്ട് ഇൻ, ദിസ് ഈസ് ഒരിഞ്ഞൊടി. ദെൻ അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് നീയേ പിറയെന്നുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചിരുത്തിയത് ഈ പാട്ട് പാടിയ രണ്ടാളുകളാണ്, ശ്രീജിത്ത് എടവന ആൻഡ് നിത്യമാമൻ. ഇവരുടെ രണ്ടുപേരുടെ ശബ്ദം വരുമ്പോഴേക്കും പാട്ട് വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ശ്രീജിത്ത് തന്നെയാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. നവിൻ കണ്ണനാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഇവിടെയും സെയിം ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ് പറഞ്ഞു പോയിരിക്കുന്നത്, ഇൻ എ വെരി പ്ലസന്റ് വേ, ഇൻ എ വെരി ഹാപ്പി വേ. സോ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നമ്മൾ യൂട്യൂബിൽ കാണുന്ന പല ലവ് ആൽബംസിനും അല്ലെങ്കിൽ ലവ് ട്രാക്കുകൾക്കും ഒരു പ്രണയം, ഒരു സ്പെഷ്യൽ ഫീലുണ്ട്, വല്ലാത്തൊരു പ്രണയമുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പ്രണയം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യും. ആൻഡ് ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴും വളരെ സന്തോഷം തോന്നും എന്നൊക്കെ പറയാം. സോ ഫോർ ഓൾ ദി ലവ്ലി പീപ്പിൾ ഓവർ ദെയർ, രണ്ട് ബ്യൂട്ടിഫുൾ ലവ് ട്രാക്സ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് വീക്കെൻഡ് കളറാക്കാനായിട്ട് പറ്റുന്ന പാട്ടുകളാണ് കേട്ടോ. ചിച്ചി കണക്കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: Number 5.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Hi, this is your singer Rahul Nambiar.
6: Vasandamullai pole vande.
5: You're listening to Radio Suno 91.7, Qatar's favorite radio station.
6: Favorite radio station.
5: Kettu kettu kootu koodam.
7: It's time for Top 10.
8: ഒരു കോളേജ് മോഡിലുള്ള കളർഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേട്ടാലോ വീക്കെൻഡ് സെറ്റ് ആക്കാനായിട്ട്. ബാക്ക് ടു ടോപ് 10, ചിച്ചോണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ആൻഡ് ദിസ് ഈസ് റേഡിയോ സുനോ. ഡെർബിയാണ് മൂവി. ഒരു ഒരു കോളേജ് മൂവി എന്നുള്ള മോഡിൽ എല്ലാവരും ഇങ്ങനെ കണ്ട ഒരു സിനിമ. അപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ കോളേജ് മൂവീസ് കാണുമ്പോഴേക്കും, മനസ്സിലെങ്കിലും അറിയാതെങ്കിലും നമ്മൾ നമ്മളെ കോളേജ് കാലഘട്ടമൊക്കെ ഓർത്തിട്ടൊക്കെ വരാറുണ്ട് അല്ലേ? ഇന്നേവേ എനിക്കൊന്നു, നമ്മൾ പ്രവാസികൾ കുറച്ചും കൂടി ഇമോഷണലാണ്. പല കാര്യങ്ങളോടും വളരെ ഇമോഷണലി കണക്ട് ചെയ്യും, ഇമോഷണലി റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ട് കോളേജ് എന്നും ലൈക്ക് വീടും നാടും പ്രണയം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. ഓക്കെ, അവിടെ നിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഡെർബിയിലെ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു പാട്ടിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ ഷൈൻ ടോം ചാക്കോയെ കാണാൻ പറ്റും. ഒരു ഒരു ഷൂട്ടിംഗ് മോഡ് പറഞ്ഞു പോകുന്നൊരു പാട്ടാണ്, രസമുള്ളൊരു പാട്ടാണ്. ചെന്താഴം ഭൂമി എന്നാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. കുറെ ഫൺ എലമെന്റ്സ് ചേർത്തിട്ടുള്ള ഒരു ഒരു ഷോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു പാട്ടാണ് കേട്ടത്. ഇതിനകത്ത് ഷൈൻ ബ്രോഡ് ഇൻട്രോ സീൻ അടിപൊളിയാണ്, മറ്റേ ബുക്കൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് വരുന്ന ഒരു സീൻ. അപ്പൊ എന്തായാലും നമ്മളത് ആ ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഷൈൻ ടോ ഒരു ഡാൻസിങ് ടീമിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡാൻസിങ് ക്രൂവിന്റെ നടുവിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഭീഷ്മ പർവ്വത്തിലെ രതി പുഷ്പം പൂക്കുന്ന യാമം, അതിലെ മറ്റേ ഐക്കോണിക് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അതാണ്. സോ എന്തായാലും ഈ ഒരു പാട്ടാണ് ഇനി നമ്മൾ ടോപ്പ് ടെനിൽ കേൾക്കാൻ പോകുന്നത്. ഒരു കോളേജ് മോഡിൽ കേൾക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു കോളേജിലെ ഷൂട്ടിംഗ് മോഡിൽ കേൾക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡ് പറഞ്ഞു പോയ ഒരു പാട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, ഒരു കിടക്കൻ പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൻഡ്.
9: നമ്പർ 3.

0: It's time for Top 10.
1: ഈ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേ ആ പാട്ടുകൾ നമ്മളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ തോന്നുന്നു, അല്ലെങ്കിൽ ആ പാട്ടുകൾ നമുക്ക് വേണ്ടിയാണ് എന്നൊരു ഫീൽ തോന്നാറുണ്ട്. അതിപ്പോ ഏത് ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബാക്ക് ടു ടോപ് ടെൻ വീക്കെൻഡ് സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് വിത്ത് മീ ചിച്ചു. മോളിവുഡ് ടൈംസ് മൂവിയിലെ ഒരു പാട്ട് നമ്മൾ ഓൾറെഡി ഇന്നത്തെ ടോപ് ടെന്നിൽ കേട്ടതാണ്. പക്ഷെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഈസ് സംതിങ് സ്പെഷ്യൽ, ബിക്കോസ് ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു മോഡാണെങ്കിലും ടോണാണെങ്കിലും പാട്ട് പറഞ്ഞു പോകുന്ന രീതിയാണെങ്കിലും അല്ല പാട്ട് പാടിപ്പോകുന്ന രീതിയാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കേട്ടിരിക്കും. ബിക്കോസ് ഈ ഒരു പാട്ടിന് എന്തോ ഒരു വല്ലാത്തൊരു കണക്ഷൻ തോന്നുന്നുണ്ട്. ചില പാട്ടുകൾ എങ്ങനെയാണ് നമ്മൾ കേൾക്കുമ്പോൾ ആ പാട്ടുകൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളോടൊരു ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ എനിക്ക് തോന്നിയൊരു പാട്ടാണ് വാടാതെ കണ്ണെന്നുള്ള പാട്ട്. എത്ര രസമായിട്ടാണെന്ന് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. ജേക്സ് ബിജോയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടത്. ഈ ഒരു പാട്ടും ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത പാട്ടാണ്. ബി കെ ഹരിനാരായണനാണ് പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. എവ്ജിനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് എവ്ജിൻ്റെ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത് ദൃശ്യം 3-ലെ പാട്ടാണ്. ആ ഒരു പാട്ടും ഓൾറെഡി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കായിരുന്നു. സോ ഈ ഒരു സിനിമ മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമ തന്നെ ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ള ഡിഫറെൻറ്റ് മോഡിൽ കഥ പറഞ്ഞു പോയ സിനിമയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാക്ക് വളരെയധികം സ്പെഷ്യലാണ്, വളരെയധികം കണക്റ്റിംഗ് ആണ്. സോ ആ ഒരു പാട്ട് തന്നെ കേട്ടേക്കാം. ഓൺലി ഓൺ റേഡിയോ സിനോ ടോപ് 10 ആണ് വിത്ത് മീ ചിച്ചു.

0: It's time for Top 10.
1: ഇനി അങ്ങടേക്ക് ആഘോഷത്തിന്റെ ആവേശത്തിന്റെ വൈബിന്റെ ടൈമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു തെറ്റില്ല. ബിക്കോസ് ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് എങ്ങനെ ചുരുങ്ങും എന്ന് കാരണം എന്നുണ്ടെങ്കിൽ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. പതിനാറ് വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഇനി അങ്ങട് ലിറ്ററലി നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്ന് പറയാം. അന്റെ ഈ മത്സരങ്ങൾക്കൊക്കെ ഒടുവിൽ ജൂലൈ 19 തീയതി ആ ഒരു ഫിനാലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പില് ഏത് ടീമാണ് മുത്തമിടുന്നത് എന്നറിയാൻ പറ്റും. സോ ഒരു ഒരു ഫുട്ബോളുമായും ഫുട്ബോൾ ആവേശം എല്ലായിടത്തും ഉണ്ടല്ലേ. ഈ ഒരു വേൾഡ് കപ്പ് കിടുക്കനാവട്ടെ, ഗംഭീരമാവട്ടെ, അടിപൊളിയാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. കൂട്ടത്തിൽ വേൾഡ് കപ്പിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റുകൾ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഫുട്ബോൾ മേനിയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും കേൾക്കാൻ പറ്റും.

ഫോർ ഓൾ ദ സിഗ്മാസ് ഔട്ട് ദെയർ, ഒരു കിടുക്കൻ പാട്ടോട് കൂടി അല്ലെങ്കിൽ ഒരു സിഗ്മ സ്റ്റൈലിലെ പാട്ടോട് കൂടി ഇന്നത്തെ ടോപ് ടെൻ വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലെ. അതാണ് ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചയാണ് കൂടിയുള്ളത്. വീക്കെൻഡ് നമ്മളിങ്ങനെ വൈബാക്കി സെറ്റ് ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് സിഗ്മ സ്റ്റൈൽ എന്നുള്ള പാട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ച ട്രെൻഡിങ് ആയ പാട്ടാണ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തം സംസാരമായിട്ടുള്ള പാട്ടാണ്. ബിക്കോസ് കുറച്ച് നാൾക്ക് മുമ്പ് അച്ഛനായിരുന്ന സംസാരം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മകനായിരിക്കുന്ന സംസാരം. യെസ്, ദ വൺ ആൻഡ് ഓൺലി ദളപതി വിജയുടെ മകൻ സഞ്ജയുടെ പാട്ടാണ് സിഗ്മ സ്റ്റൈൽ എന്നുള്ള ട്രാക്ക്. വിജയ് കുറച്ച് നാൾക്ക് മുമ്പ് സംസാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തം തിരയുന്നത് സഞ്ജയാണ്. ബിക്കോസ് ഈ ഒരു പാട്ട് വളരെ സൂപ്പർ ഹിറ്റായിട്ട് ട്രെൻഡിങ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനോടുത്തു ഇന്നത്തെ ടോപ് ടെൻ വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വൈബ് പാട്ട് തന്നെ വേണമല്ലോ. സോ അതിന് ഇതിനപ്പുറം ഒരു ചോയ്സ് എനിക്ക് കഴിഞ്ഞൊരാഴ്ച കിട്ടിയില്ല. ബിക്കോസ് ഒരുപാട് പേര് റിപ്പീറ്റ് മോഡിൽ കേട്ട ഒരു പാട്ടാണ്, ഒരു കിടുക്കൻ പാട്ടാണ്, വൈബുള്ള ഒരു ട്രാക്കാണ്. അപ്പൊ ഞാനോടുത്തു ഫോർ ഓൾ ദി സിഗ്മാസ് ഔട്ട് ദെയർ, ഇത് നിങ്ങൾക്കുള്ള ഒരു സ്റ്റൈൽ ആൻഡ് പാട്ടാണ്. യാ, അതാണ്. സോ ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ടോപ് ടെൻ നമ്മൾ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനോ. നമുക്ക് ഇനി അടുത്ത ആഴ്ച വീണ്ടും കേട്ടുമുട്ടാം. ടോപ് ടെന്നിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം ടു മൈ ഇൻസ്റ്റ ഐ ഡി ആർ ജെ ചിച്ചു CHICHU. അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് ഞാൻ അങ്ങടേക്ക് ഇറങ്ങുന്നു. വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു കിടുക്കൻ ഈവനിങ് വിഷയം. ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡിൽ നമുക്ക് കേട്ടുമുട്ടാം. ഈ വീക്കെൻഡ് അത്ര സെറ്റ് ആയില്ല, കളറായില്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് അടുത്ത വീക്കെൻഡ് ഉണ്ടല്ലോ, അടുത്ത വീക്കെൻഡ് നമുക്ക് അടിപൊളിയാക്കാം പിന്നെ അല്ല. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ബൈ പറഞ്ഞ് ഞാൻ ദേ അങ്ങനെ ഇറങ്ങുന്നു. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി, ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. നമ്പർ 1.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ചെന്നൈ
5: ബീറ്റ്സ് എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station
0: Kete kete kootukoodam
2: Radio Sino
3: Bookmark
1: Bookmark
3: with RJ Nanda
4: യാത്രകൾ പലപ്പോഴും ഇത് ഒരുപാട് ദൂരം താണ്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രം മുമ്പോട്ട് വന്നൊരു കാര്യമല്ല, ചിലപ്പോ നമ്മുടെ തന്നെ ഉള്ളിലേക്കുള്ള ഒരു മടങ്ങിച്ചെല്ലലാണ്. ഹായ് ഹലോ വെൽക്കം, ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. എന്താ നന്ദ പതിവില്ലാത്ത രീതിയിൽ യാത്രയെ കുറിച്ചൊക്കെ പറയാൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അതിനൊരു റീസൺ ഉണ്ട്. ലോകത്തിന്റെ ഏത് കോണി ചെന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു മലയാളിയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തില് എന്നും ഓർമ്മിക്കാൻ വേണ്ടി നമ്മള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാട്ടുവഴിയോ അല്ലെങ്കിൽ ഒരു നാട്ടിടമോ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും, ഓർത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ രംഗം മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ ഇടവഴി ഉണ്ടാവും. ആ ഇടവഴിയുടെ സൈഡില് കുറച്ച് പാടവും പറമ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ മഴ നനഞ്ഞു നിൽക്കുന്ന ആ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയുണ്ട് വിശേഷം എന്നെങ്കിലും ചോദിക്കാൻ നമുക്ക് പരിചിതമായ ഒന്നോ രണ്ടോ മുഖങ്ങൾ കൂടി നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെയുള്ള വിശേഷം ചോദിക്കലൊക്കെ നമ്മൾ പ്രവാസികൾക്ക് വലിയ കാര്യമാണ്. ഇന്നെന്തായാലും നമ്മൾ അങ്ങനെ ഒരു പുസ്തകത്തിലൂടെയാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മനസ്സിൽ അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന നാടും വീടും പറമ്പും ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് മുഖങ്ങളൊക്കെ ഇല്ലേ, മനസ്സിലിപ്പോ നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ മനസ്സിലേക്ക് എത്തിയിട്ടുള്ള ആ ചെറിയ മുഖങ്ങളൊക്കെ അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തു വെച്ചോ. കാരണം ഇന്ന് നമ്മൾ നാട്ടിലേക്കാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. നാട്ടിലേക്കെന്ന് പറയുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്രകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ മനസ്സിലിപ്പോ പേര് വന്നു കാണും, ആ പേരും ആ എഴുത്തും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജും കൂടി അയച്ചോട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്യാൻ റെഡി ആയിക്കോ, നാട്ടിലേക്കും നമ്മുടെ ഓർമ്മകളിലേക്കും.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ യാത്രകളെക്കുറിച്ചും നാടും നാട്ടിൻപുറവും നാട്ടുവഴികളെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഓർത്തെടുത്ത് വെച്ചോളാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ പുസ്തകത്തെ റിവീൽ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആ എഴുത്തുകാരനെ കുറിച്ച് പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആവുക, ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുക നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ എങ്കിൽ ഒരു പൊടിക്ക് കൂടി അത് കൂടുതൽ കണക്റ്റഡ് ആവുക ഒരു പക്ഷേ ചിലപ്പോൾ അത് കോഴിക്കോടുകാർക്കായിരിക്കും. അങ്ങനെ കോഴിക്കോടിന്റെ ഹൃദയവും ആത്മാവും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു കഥയുണ്ട്, ഒരു തെരുവിന്റെ കഥ. മലയാളത്തിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ചാര സാഹിത്യകാരനായിട്ടുള്ള എസ് കെ പൊറ്റക്കാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കാര്യമായിട്ട് നമുക്ക് കഥ രൂപേണ പറഞ്ഞു തന്ന ഒരു നോവൽ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു തെരുവിന്റെ കഥയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും നടക്കുന്ന ജീവിതങ്ങളെയൊക്കെ വീക്ഷിച്ചുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു തെരുവ് നിൽക്കുന്നത് പോലെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു നോവൽ. ഈ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിലേ തന്നെ നമ്മളും തെരുവിന്റെ തന്നെ ഒരു ഭാഗമാവും. തെരുവിന്റെ മക്കൾ നമുക്ക് ഒരുപാട് സുപരിചിതരായിട്ട് മാറും. നമ്മൾ അവരോടൊപ്പം തന്നെ തെരുവിൽ ജീവിക്കും. ആ തെരുവിലൂടെ നമ്മൾ കേരളത്തിന്റെ ഒരു പഴയ ചരിത്രം കൂടി മനസ്സിലാക്കും. അറിഞ്ഞോ അറിയാതെയോ ചരിത്രത്തിന്റെ ഭാഗമാവുന്ന രീതിയിലേക്ക് നമ്മളെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നോവൽ. അപ്പോ ആ കഥയിലേക്ക് നമുക്ക് പോണം. ഇപ്പൊ കുറച്ച് പാട്ട് വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Action.
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
0: Horror. തനിക്ക് പോകാൻ അനുവാദം ഇല്ല. ഓ ഡ്രാമ.
2: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: അനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
6: ഇവിടെയൊക്കെ

0: Radio Suno 91.7 FM Qatar's favorite radio station. Bookmark
1: with RJ Nanda. ഒരു സഞ്ചാരി എഴുത്തുകാരനായതെന്നോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ സഞ്ചാരി ആയതെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊറ്റക്കാടിന്റെ ഒരു നോവലില് ഒരു കേന്ദ്ര കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് വേണം പറയാൻ. തെരുവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് നിൽക്കുന്നത്. നോവലിനെ ഏകദേശം 49 ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട്, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സായിട്ട് തിരിക്കുന്നുണ്ട്. ഓരോ ഭാഗത്തിലും ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളാണ് ഈ ഒരു കഥയുടെ പ്രതിപാദന വിഷയമായിട്ട് മാറുന്നത്. പക്ഷേ മറ്റു പല ഉപകഥാപാത്രങ്ങളെ നമ്മൾ വായിച്ചു പോകുന്ന ഈ ഒരു ഇടവേളയിൽ നമുക്ക് കാണാനായിട്ടും പറ്റും. പക്ഷെ വേറൊരു അധ്യായം എത്തുമ്പോൾ ഈ പറയുന്ന കാര്യം നേരെ തിരിച്ചു വരികയും ചെയ്യും. ഉപകഥാപാത്രങ്ങളായിട്ട് നമ്മൾ കാണുന്നവരെല്ലാം തന്നെ പ്രധാനപ്പെട്ട വേഷം ചെയ്തതായിട്ടും ഈ ഒരു നോവലിൽ മാറുന്നുണ്ട്. നമ്മുടെ ലൈഫ് പോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മളായിരിക്കും മെയിൻ, വേറെ സിറ്റുവേഷൻസിൽ നമ്മുടെ ലൈഫിൽ തന്നെ മറ്റു പലരായിരിക്കും മെയിൻ ക്യാരക്ടറായിട്ട് എത്തുക. പക്ഷേ ഈ ഒരു വായനയിൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ചില കഥാപാത്രങ്ങള് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇടം പിടിക്കും. അതിൽ ഒരു വ്യക്തിയാണ് കൃഷ്ണക്കുറുപ്പ്. അദ്ദേഹം പത്രം വിറ്റ് കിട്ടുന്ന കുറച്ച് കാശുകൊണ്ട് വീടൊക്കെ നോക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൾ രാധ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാറുന്ന ഓമൻജി, പിന്നെ തുടക്കം മുതലേ തന്നെ നമ്മൾ വായനക്കാർക്കിടയിൽ കുറച്ച് സഹാനുഭൂതിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകൾ രാധ, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മാറുന്ന ഓമൻജി, പിന്നെ തുടക്കം മുതലേ തന്നെ നമ്മൾ വായനക്കാർക്കിടയിൽ കുറച്ച് സഹാനുഭൂതിയൊക്കെ

0: റേഡിയോ സുനു 91.7 ആൻഡ് ദിസ് ഈസ് ഖത്തറിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: റേഡിയോ സുനോ 91.7 FM.
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: റേഡിയോ സുനോ 91.7 FM,
1: Qatar's favorite radio station.
3: Favorite radio station.
1: Bookmark.
2: Bookmark
1: with RJ Nanda.
4: ലോകത്തിന്റെ ഏത് കോണിൽ പോയി യാത്ര ചെയ്യാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം പോയി താമസിക്കാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കാണിക്കാത്ത ആളുകളാണ് നമ്മൾ. പക്ഷെ ആ പറഞ്ഞ കാലാവധി കഴിഞ്ഞോ, അല്ലെങ്കിൽ ആ യാത്ര കഴിഞ്ഞോ നമ്മൾ തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരിടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ ഇടമാണ്, നമ്മുടെ നാടാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ എപ്പോഴും സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ. അതിൽ ലോകസഞ്ചാരം വരും, മനുഷ്യരുടെ ഉള്ളിലേക്കുള്ള ഒരു സഞ്ചാരവും കൂടി ഉണ്ട് കേട്ടോ. അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ഥലത്തെത്തി അതെല്ലാം കണ്ട് നേരിൽ കണ്ടൊരു വൈബാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇനി അതല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം നേരിൽ കണ്ടുമിണ്ടി നമുക്കെന്തോ വലിയ പരിചയമുള്ള ആളുകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം കണ്ട ഇടങ്ങളിലെല്ലാം അദ്ദേഹം ഓർത്ത് വെച്ചിരിക്കുന്ന, അദ്ദേഹം നോട്ടീസ് ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെയെല്ലാം എസ് കെ പൊറ്റക്കാടിന്റെ തന്നെ നോവലിന്റെ ഭാഗമാക്കി മാറ്റും. എന്തായാലും കുറച്ച് നാൾക്ക് മുൻപ് എസ് കെ പൊറ്റക്കാടിന്റെ മകളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന യാത്രികനെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. പച്ചയായിട്ടുള്ള മനുഷ്യരെ കാണണമെങ്കിൽ ആഫ്രിക്കയിലേക്ക് തന്നെ യാത്ര ചെയ്യണമെന്നാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു അഭിപ്രായം. ഇനി അതല്ല, കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലത്തേക്കാണ്, ഏറ്റവും മനോഹരമായ സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് സ്വിറ്റ്സർലൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ. പക്ഷെ പോയിന്റ് ഇതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ പോലും എസ് കെ പൊറ്റക്കാട് പറയുന്നൊരു മെയിൻ കാര്യം ഇതാണ്, എനിക്കെന്റെ കോഴിക്കോടും മിഠായി തെരുവുമാണ് എല്ലാത്തിനേക്കാളും പ്രിയം എന്നുള്ളതാണ്. അങ്ങനെ താൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന കോഴിക്കോടിന്റെ മിഠായി തെരുവിനെ ആരും കാണാത്ത അംഗിളിലൂടെ നോക്കി കാണുകയാണ് എസ് കെ പൊറ്റക്കാട് ഈ ഒരു കൃതിയിലൂടെ ചെയ്യുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
4: വർഷം 1960s. ഈ പറയുന്ന 80s, 90s എന്നിന് 70s വരെ നൊസ്റ്റാൾജിയ വൈബിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഈ 60s നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദകളിലൊക്കെ നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദ.

ഏതൊരു വലിയ പട്ടണത്തിനും അല്ലെങ്കിൽ ഏതൊരു വലിയ സിറ്റിക്കും ഒപ്പായിട്ടും ഉണ്ടാവും ഇതുപോലെയൊരു ചരിത്രവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു നോവൽ വായിച്ചു കഴിയുമ്പം ആ കഥ അവിടെ തീരുന്നതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ഓരോ തെരുവുകൾക്കും ഓരോ കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തേടിയുള്ള യാത്രയാണ് എസ്കേപ്പ് ഒറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്നുള്ള നോവൽ.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ചില പുസ്തകങ്ങൾ വായിക്കുമ്പോ അതിന്റെ കഥ ഒരു പക്ഷെ അവസാനിച്ചേക്കാം, പക്ഷെ ചിലതൊക്കെ വായിച്ചു കഴിഞ്ഞാലും നമ്മളിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം അത്തരത്തിൽ ഒരു എഴുത്താണ്. ഒരു തെരുവിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന മിഠായി തെരുവിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ, അതൊരിക്കലും അവിടെ കാണുന്ന ഭംഗിയുള്ള കാഴ്ചകളെ കുറിച്ച് മാത്രമല്ല, ആ വഴിയിലൂടെ നടന്ന അല്ലെങ്കിൽ അവിടെ ജനിച്ചു ജീവിച്ച ആളുകളെ കുറിച്ചും ഒരിക്കലും കാലത്തിനെ കൊണ്ട് മായ്ക്കാൻ കഴിയാത്തത്ര രീതിയിൽ അടയാളങ്ങൾ പതിഞ്ഞു പോയ അവിടുത്തെ ജീവിതങ്ങളെ കുറിച്ചും കൂടിയാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇത് കോഴിക്കോടിനെ കുറിച്ചും മിഠായി തെരുവിനെ കുറിച്ചൊക്കെ ആയിരിക്കാം പറയുന്നത്. പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്ന, നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ ഇടങ്ങളെ കുറിച്ചുകൂടി ഓർക്കും. ആ ഇടങ്ങൾക്കെല്ലാം ഇതുപോലൊരു കഥ പറയാനായിട്ടുണ്ടാവും. അവിടെയും ഉണ്ടായിരുന്നിരിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എന്ന രീതിയിൽ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കും. ഒരുപക്ഷെ ചിന്ത എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു റിയലൈസേഷൻ ആണ്. ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററി ബുക്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ചധികം മനുഷ്യ ജീവിതങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടാവും. അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തെങ്കിലും നോക്കും. അതാണ് ഈ പുസ്തകത്തിലൂടെ എസ് കെ പൊറ്റക്കാടിന്റെ വിജയമായിട്ട് മാറുന്നത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ യാത്രകളെ നമ്മളെ കൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു എഴുത്തുകാരൻ, എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന പുസ്തകത്തിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. യാത്രകളെ ഏറ്റവും അധികം സാഹിത്യത്തോടുകൂടി ഇണക്കി ചേർത്ത ഒരു എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. യാത്രകളെ സെലിബ്രേറ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും ചേരുന്ന ഒരു പേര്. ഈ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്ന ഒരു രചനാ ശൃംഖല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായതും അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സഞ്ചാര സാഹിത്യത്തെ വളർത്തിയെടുത്തത്, നമ്മുടെ മലയാളത്തിന്റെ മണ്ണുകളിൽ വളർത്തിയെടുത്തത് അദ്ദേഹമായിരുന്നു. മലയാളത്തിലെ ജോൺ ഗന്ദർ എന്നും, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്ട്രീറ്റ് ബിൽഡിംഗ് എന്നൊക്കെയായിരുന്നു സാഹിത്യ ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഏകദേശം 20 സഞ്ചാര സാഹിത്യ കൃതികളാണ് എസ് കെ പൊറ്റക്കാട് നമുക്ക് വേണ്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. യാത്രാ വിവരണങ്ങളല്ലാതെ തന്നെ നോവലുകളും ചെറുകഥകളായിട്ടും നാടകവും കവിതയൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. എസ് കെ പൊറ്റക്കാടിന്റെ കഥ പറയുമ്പോൾ 4 മുതൽ അദ്ദേഹത്തിന്റെ ഒരു ജേണി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം 4 പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആദ്യ കഥ എഴുതുന്നത്. കഥയുടെ പേരാണ് വെള്ളി നക്ഷത്രം. പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സാമൂതിരി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കോളേജ് മാഗസീനില് രാജനീതി എന്ന പേരില് ആദ്യ കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 1933 ആദ്യ കവിത അച്ചടിച്ചിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ 1936 ആദ്യത്തെ കവിതാ സമാഹാരം ഇറങ്ങുന്നുണ്ട്. 39 കഴിഞ്ഞപ്പോഴേക്കും കേരള കൗമുദിയില് അദ്ദേഹം നാടൻ പ്രേമം എന്ന പേരില് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ മലയാളികൾ എല്ലാ കാലവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട നിരവധി അനവധി എഴുത്തുകൾ. ഒരുപക്ഷെ മലയാളി മറ്റു ലോകങ്ങളെ ആദ്യം കണ്ടത് എസ് കെ പൊറ്റക്കാടിന്റെ രചനകളിലൂടെയായിരിക്കാം. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു കാലഘട്ടത്തിൽ തെരുവ് എന്നത് ഒരു വിലാസം മാത്രമായിരുന്നില്ല, ഒരു സമൂഹത്തിന്റെ ചെറുപതിപ്പാണ് എന്ന് മലയാള സാഹിത്യ രംഗത്തെ പ്രൂവ് ചെയ്ത് കാണിച്ച ഒരു എഴുത്തുകാരൻ. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന പുസ്തകത്തിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ എസ് കെ പൊറ്റക്കാട് കാണിച്ചു തന്ന ആ ഒരു തെരുവിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരുപോലെ പങ്കിട്ട മനുഷ്യരെ നമ്മൾ കണ്ടു. ഒരു വീട്ടിലെ ഒരു ആഘോഷം ഒരു നാടിന്റെ ആഘോഷമായിട്ട് മാറുന്നതും ഒരു വീട്ടിലെ ദുഃഖങ്ങൾ ഒരു തെരുവിന്റെ മുഴുവൻ ദുഃഖമായിട്ട് മാറുന്ന ഒരു കാഴ്ച. അങ്ങനെ കാണിച്ച ദുഃഖങ്ങളെല്ലാം തന്നെ ഒരു തെരുവിന്റെ മാത്രമായിരുന്നില്ല, ഈ നോവൽ ഒരുപാട് ഇഷ്ടത്തോടുകൂടി വായിച്ചു തീർത്ത ഓരോ വായനക്കാരന്റേത് കൂടിയായിരുന്നു. എന്തായാലും 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്ന ഈ ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ കോഴിക്കോട്ടെ ആ പ്രിയപ്പെട്ട മിഠായി തെരുവിനെ നമ്മൾ പതിവ് രീതിയിൽ ഒരിക്കലും കാണില്ല. മിഠായി തെരുവിലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ആ തെരുവിൽ ചെറുപുഞ്ചിരിയോടുകൂടി നമ്മളെ നോക്കി നിൽക്കുന്ന എസ് കെ പൊറ്റക്കാടിന്റെ ആ ശില്പം കാണുമ്പോൾ, അല്ലെങ്കിൽ ശില്പത്തിന്റെ വശത്തായിട്ട് ചിത്രങ്ങളും ചരിത്ര രേഖകളും ഒക്കെ ചുമരിൽ അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന തെരുവിന്റെ കഥ എന്ന് പറയുന്ന ഒരു ശില്പകല കാണുമ്പോൾ ചില മനുഷ്യരെ നമ്മൾ ഓർക്കും. പൊറ്റക്കാടിന്റെ ഈ ഒരു നോവലിൽ കാണിച്ചു തന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ കണ്ണെന്ന് പരതും. അതാണ് ശരിക്കും എസ് കെ പൊറ്റക്കാടിന്റെ മാജിക്. എന്തായാലും ബുക്ക്മാർക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എന്ന് ഞാൻ പറയുന്ന പോലെ ഒരിക്കൽ കൂടി പറയാണ്, എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് പുസ്തക വിശേഷമൊക്കെ തന്നെയായിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ എത്തുന്നതായിരിക്കും. ഇത്രയും നേരവും കൂടി ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസ്ണിംഗ് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM.